സ്വന്തം വഞ്ചിയിലാണ് അയാൾ പുഴ കടക്കുന്നത്. പുഴ കടന്നാൽ ആ വഞ്ചിയും ചുമന്നാണ് അയാളുടെ യാത്ര. ഇത് കണ്ട ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വഞ്ചിയും ചുമന്ന് നടക്കുന്നത്? അയാൾ പറഞ്ഞു, ഈ വഞ്ചിയാണ് എന്നെ പുഴ കടക്കാൻ സഹായിച്ചത്. യാത്രക്കാരനൊരാൾ ചോദിച്ചു, അതിൻ്റെ ഉദ്ദേശം അവിടെ കഴിഞ്ഞല്ലേ, പിന്നെന്തിനാണ് അതും ചുമന്ന് നടക്കുന്നത്? അയാൾക്ക് ഉത്തരമുണ്ടായില്ല. മുന്നോട്ടുള്ള യാത്ര സുഖമവും അർത്ഥപൂർണവുമാകണമെങ്കിൽ ചിലതെങ്കിലും ഉപേക്ഷിച്ച് മതിയാവും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 1 കൊല്ലവർഷം 1202 ചിങ്ങം 16 ചൊവ്വാഴ്ച

0: மார்னிங் போஜோ.
1: Good morning, Namaskaram and welcome to Morning Mojo with me, RJ Anamika. ഇന്ന് സെപ്റ്റംബർ 1 ട്യൂസ്ഡേ ആണ്. കലണ്ടറിലെ പേജുകളും അറിയുമ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നു അല്ലേ. ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, ഷോപ്പിംഗ്, ഫാമിലി ഗെറ്റ് ടുഗദർ, സത്യവട്ടങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ബിസി ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ എല്ലാവരും പിന്നിട്ടത്. ആ വലിയ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും ശേഷം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. വീണ്ടും നമ്മുടെ പഴയ റുട്ടീനിലേക്ക്, നമ്മുടെ വർക്കിലേക്ക്, അല്ലെങ്കിൽ പഠനത്തിലേക്കൊക്കെ നമ്മൾ വീണ്ടും തിരികെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെപ്റ്റംബർ മാസം നമുക്ക് മുന്നിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ. കഴിഞ്ഞ മാസത്തെ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് വളരെ ആക്റ്റീവായിട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. ജീവിതത്തിലെ പുതിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടും ഇതുവരെ തുടങ്ങാനായിട്ടും മാറ്റിവെച്ച കാര്യങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞ മാസം തന്ന നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു പുതിയ മാസത്തെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ആൻഡ് മോർണിംഗ് മോജോയുടെ എല്ലാ ലിസണേഴ്സിനും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു മാസമായിരിക്കട്ടെ ഈ ഒരു സെപ്റ്റംബർ മാസവും എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജു നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഒന്ന് മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: எம்சி ரோட் குந்தகர பெட்ரோல் பம்பின் சமீபம் கொட்டாரக்கர.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கர.
2: மார்னிங் போஜோ.
3: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫുഡ് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ. ഓണസദ്യയും പലതരം പായസങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഡയറ്റൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്ക് നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പെട്രോൾ അടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കൃത്യസമയത്ത് സർവീസ് ചെയ്യാനായിട്ടും വണ്ടിയുടെ കണ്ടീഷൻ പെർഫെക്റ്റ് ആക്കി വെക്കാനായിട്ടും നമ്മൾ മറക്കാറില്ല. എന്നാലേ നമ്മുടെ ബോഡിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഈ ഒരു കെയർ കൊടുക്കാറുണ്ടോ ഇല്ല എന്നായിരിക്കും പലരുടെയും ആൻസേഴ്സ് അല്ലേ. നമ്മളെപ്പോഴും വലിയ തിരക്ക് ാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, റെഡി ആവുന്നു, ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നു. ഇതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലായിരിക്കും അല്ലെ. വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിക്കുക എന്നതിനപ്പുറം ആ ഒരു കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഒരു വണ്ടിക്ക് സ്മൂത്ത് ആയിട്ട് ഓടാനായിട്ട് വെറും ഫ്യൂല് മാത്രം പോരാ, എൻജിൻ ഓയിൽ വേണം, കൂളന്റ് വേണം, അങ്ങനെ പലതും വേണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ കറക്റ്റ് അളവിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവുകയുള്ളൂ. ബോഡിക്ക് വേണ്ട ഈ ഒരു ഫ്യുവലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇന്ന് മുതൽ 7 വരെയുള്ള ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ വീക്ക് നമ്മൾ നാഷണൽ ന്യൂട്രീഷൻ വീക്ക് അഥവാ ദേശീയ പോഷകാഹാര വാരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, അത്രയേ ഉള്ളൂ ഈ ഒരു ആഴ്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ അഥവാ പോഷകാഹാരം എന്ന് കേൾക്കുമ്പോൾ ഈ വലിയ വിലയുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഡയറ്റ് പ്ലാനുകളൊന്നും വേണമെന്നില്ല. നമ്മുടെ നാട്ടിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ നാടൻ ഫുഡ് സ്റ്റൈലൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, സീസണൽ ആയിട്ടുള്ള പഴങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഡെയിലി മീൽസിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കുന്നത് മുതൽ പ്ലേറ്റിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് വരെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറയുന്നത് വെറും ടേസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ബോഡിക്കുള്ള ഏറ്റവും നല്ലൊരു മെഡിസിൻ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എൻ്റെ ഡയറ്റിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കും എന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. പുറത്ത് നിന്നുള്ള ജങ്ക് ഫുഡൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നല്ല ഫുഡ് കഴിച്ചാൽ മാത്രമേ നല്ലൊരു ഹെൽത്ത് ഉണ്ടാകുള്ളൂ. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിലേ വളരെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. സോ ഒരു ന്യൂട്രീഷൻ വീക്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണ ശീലങ്ങളിലേക്ക് മാറാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ പലപ്പോഴും പുതിയ പുതിയ അല്ലെങ്കിൽ നല്ല നല്ല ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ ഒരു പുതിയ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നല്ല നല്ല ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങുക. സോ ഇന്ന് സെപ്റ്റംബർ മാസത്തിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ ശീലങ്ങളും അതുപോലെ നല്ല ഭക്ഷണ രീതികളും ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ദിവസം ഈ ഒരു റൊട്ടീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പനിയും തൊണ്ടവേദനയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലിരിക്കുന്നത്. സോ അതൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൃദയം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. രണ്ടാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6-ാമത് ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേശ ചർച്ച കർത്തേ രഹേ ഹൈ. ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർത്ഥൻ കർത്താ ഹൈ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗെ ഭി സമർത്ഥൻ കർത്താ രഹേഗാ. ഹമേ എൻഡ്ലെസ് വാർ സേ എൻഡ് ഓഫ് വാർ ഉസി ദിശ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹൈ.
0: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടി സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, ജൽശക്തി മന്ത്രി CR പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 4200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5 സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏഖണ്ഡ കേൽക്കെ മൈതാൻമേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66th സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: 2 നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ VV രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 അരിക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000 മനശ്ശുര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഈ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഇന്ന് മനുഷ്യ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ. എവിടെ പോയാലും പണം നൽകാനായിട്ട് കൂടുതൽ ആൾക്കാരും മൊബൈൽ ഫോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. എന്നാൽ പലപ്പോഴും ഫോണിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നെറ്റ് തീർന്നു പോയത് കൊണ്ടോ പണം അയക്കാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായവർ, ഇപ്പോഴും ഇന്റർനെറ്റ് ഇല്ലാത്ത സാധാരണ ബട്ടൺ ഫോണുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവർക്ക് സ്മാർട്ട് ഫോൺ വഴിയുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു സൊല്യൂഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ ഇല്ലാതെ തന്നെ ഇനി മുതൽ UPI വഴി അക്കൗണ്ടിൽ നിന്ന് പണം അയക്കാനായിട്ട് സാധിക്കും. പ്രമുഖ പേയ്മെന്റ് ആപ്പായിട്ടുള്ള ഫോൺ പേ ആണ് സാധാരണക്കാർക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഈ ഒരു പുതിയ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്റർനെറ്റ് സൗകര്യമില്ലാതെ സാധാരണ കീപാഡ് ഫോണുകൾ യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ പണം കൈമാറാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു പുതിയ സംവിധാനം. ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യമില്ല. SMS വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. മാത്രമല്ല കടകളിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പണം നൽകാനായിട്ടും മറ്റൊരാൾക്ക് പണം അയക്കാനായിട്ടും ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് നോക്കാനായിട്ടും ഈ ഒരു ചെറിയ ഫോണിലൂടെ നമുക്ക് സാധിക്കും. മാത്രമല്ല ക്യാമറയുള്ള ഫീച്ചർ ഫോണുകളാണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് പണം നൽകാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാങ്കേതിക വിദ്യ സാധാരണക്കാരിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ. സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കിട്ടാത്തത് കൊണ്ടോ ഇനി ആരും ഡിജിറ്റൽ ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഒരു ഡിജിറ്റൽ പണമിടപാടുകൾ സാധ്യമാക്കുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ ഫോൺ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ എത്തി നിൽക്കാണ് കൂലി എന്ന മൂവിയിലൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട്. കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள அப்டேட்டുകൾ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കെൽട്രോണിന്റെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് DCA, PGDCA, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി DTP എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9544499114. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9544499114. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ദോസ്ത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 36 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന്

0: extension contact 0471-310-700. Vijay Diagnostic Center, Vijay Jubilee Hospital na samibam Kottarakara.
1: 25ലൊന്ന് നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 എൽഇഡി ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത്ത് ജി മാർട്ട്, എം സി റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ട്രിവാൻഡ്രം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന ISRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ, ഫുൾ സ്റ്റോക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ, ഡിജാംഗോ കോഴ്സുകളിലേക്കാണ് ഇന്റേൺഷിപ്പ് ഉള്ളത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്: https://skillcenter.isrd.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ായിട്ടുള്ളത്, 8:00 മുതൽ 9:00 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയില്ല സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. വിഷസ് അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

യെസ്, അങ്ങനെ ഫെജോ പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് അനാമിക. സ്നേഹം കൊണ്ട് ആരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല, എന്നാൽ സാഹചര്യം കൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റായുള്ള കാര്യമാണല്ലേ. നമുക്കൊരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും നിൽക്കില്ല എന്നുള്ള കാര്യം. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷേട്ടനാണ് കേട്ടോ. മനുഷ്യരെ തിരിച്ചറിയാൻ അവരുടെ വാക്കുകൾ കേൾക്കണ്ട, അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ മതി. വാക്കുകൾ പലതും പറയും, പെരുമാറ്റമാണ് സത്യം പറയുന്നത്. ഗുഡ് മോർണിംഗ് ആശ്രയ FM എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് സന്തോഷേട്ടൻ അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, ആപ്കാ ദിൻ സുബ് രഹേ, ഐ ആം കം ബാക്ക് ടു കേരള എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജനക്കാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജനക്കിന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജനക്കിന്റെ വീട് വരുന്നത് നേപ്പാളിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ നടുക്കിയിട്ടുള്ള വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ച ഒരു സ്ഥലമായിരുന്നു നേപ്പാൾ. ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും സ്റ്റിൽ മിസ്സിംഗ് ആണ്. പ്രളയമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എന്തായാലും ജനക്ക്, ഹോപ്പ് യു ആർ സേഫ്, ഫാമിലിയും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ജനക്ക്. യെസ് സേഫ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ജനക്കിനും സന്തോഷേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ശശികല ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സുകളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909047429919. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649009.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
8: മോർണിംഗ് മോജോ.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏടനാണ് കേട്ടോ. തളർത്താൻ നമുക്കെതിരെ ഒരു സൈന്യം തന്നെ നിരന്നേക്കാം. അവർക്കുള്ള മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ വിജയങ്ങൾ കൊണ്ടും നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടുമാണ്. തളർന്നിരിക്കാൻ സമയമില്ല, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. കൂടാതെ രേവതി ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓൾവേസ് ചൂസ് എ പേഴ്സൺ ഹു ഗീവ്സ് യു റെസ്പെക്ട്, ബിക്കോസ് റെസ്പെക്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലവ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് കേട്ടോ നമുക്ക് രേവതി ചേച്ചി അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റ് ആണല്ലേ. നമ്മളെ ബഹുമാനിക്കുന്ന ഒരാളെ നമ്മളെ ലൈഫിൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ബഹുമാനമില്ലെങ്കിൽ പിന്നെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ രേവതി ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കൂടാതെ നമുക്ക് ദീപ ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും നൽകും. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ട്യൂസ്ഡേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ദീപ ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ദീപ ചേച്ചിക്കും അതുപോലെ തന്നെ രേവതി ചേച്ചിക്കും സുലേഷ് ഏട്ടനും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും വിഷസ് അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. വിളിക്കാം ലൈവിലേക്ക്. ഏറ്റുത നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-69090.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ ചേട്ടാ, റേഡിയോയുടെ അടുത്തൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ?
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുപിള്ള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: ഓ, വിശേഷം ഓണം ഒക്കെ പോയി. ഓണം പണ്ടത്തെ പോലെ ഓണമൊന്നും ഇല്ല മാഡം. ഇപ്പൊ
1: ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിച്ചില്ലേ? അപ്പോ
2: അടിച്ചു പൊളിച്ചൊന്നുമില്ല. എന്റെ ചെറുപ്പകാലത്ത് കാണുമ്പോ ഇല്ല ഇപ്പൊ ഓണം.
1: ഓക്കെ, അപ്പൊ പഴയ ഓണമൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ?
2: പഴയ ഓണമാണല്ലേ.
1: ആ, പഴയ ഓണമായിരുന്നു അടിപൊളി. വീട്ടിലെല്ലാരും വന്നായിരുന്നോ? എന്തോ വീട്ടിലെല്ലാരും വന്നായിരുന്നോ ഓണത്തിന്റെ സമയത്തൊക്കെ? ഓക്കെ, അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടാ, കുറച്ചുകൂടെ റേഡിയോ അടുത്തൊന്ന് മാറി നിക്കാമോ? എന്റെ സൗണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഫുഡൊക്കെ കഴിച്ചോ? ആ, ഇപ്പൊ കേക്കത്തില്ല. ഫുഡൊക്കെ കഴിച്ചോ? എന്ത് പറ്റിയായിരുന്നു? മരുന്ന് വാങ്ങിച്ചോ എന്നിട്ട്? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ചുമ കുറവുണ്ടല്ലേ?
2: പറയുവാണെങ്കിലേ.
1: ആ, പറഞ്ഞോ.
2: ഒരുപാട് പറയാനുണ്ട് പണ്ടത്തെ ഓണത്തെ പറ്റിയൊക്കെ ആണെങ്കിൽ.
1: ആ, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ
2: കാണും. അറിഞ്ഞാ പിന്നെ ഒരു 4-6 മണി വരെയൊക്കെ ഓണപരിപാടികളാ.
1: അതെ അതെ അതെ,
2: ഓണം പിന്നെ ഒരു സിപ്പോ ആഹാരം കഴിച്ചിട്ട് പിന്നെ ഓണപ്പാളി പൂജാൽപ്പാട്ടുകളും ഓണപ്പാട്ടുകളും കുടമൂത്തും അശോചനാലും ബെല്ലുണ്ടെന്നുള്ള പാട്ടുമൊക്കെ പാടി പിന്നെ വെളുപ്പാൻകാലാകുമ്പോഴാ വീട്ടിൽ വരുന്നേ.
1: ഓക്കെ,
2: ഇപ്പൊ അതുപോലെ ഓണ പരിപാടികളും ഒന്നും ഇല്ല.
1: ഇല്ല, കുറവാണ്. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ വളരെ കുറവാണ് അല്ലേ? ആ, ഓണം പോയി. എല്ലാവരും ടിവിയിലൂടെ സിനിമകൾ കാണാനായിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങി അല്ലേ?
2: പണ്ടൊക്കെ ആണെങ്കിൽ വയലുകളിലൊക്കെ ആളുകൾ നടന്നു പോകാനും ഒക്കെ ഉള്ള, ഇപ്പൊ എല്ലാരും ബൈക്കുകളിലും വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യോ?
1: അതെ അതെ അതെ. ഓക്കെ, അപ്പോ കുഞ്ഞുപിള്ള ചേട്ടാ,
2: എന്തോ
1: വിഷസ് അറിയിക്കാനായിട്ട് വിളിച്ചതല്ലേ?
2: അതെ.
1: ആർക്കായിരുന്നു വിഷസ്? കൊച്ചുമോള്. കൊച്ചുമോളുടെ പേരെന്താ?
2: കൃഷ്ണവേണി.
1: കൃഷ്ണവേണി, ബർത്ത്ഡേ ആണോ? ഇന്ന് ബർത്ത്ഡേ ആണോ?
2: ഇന്നലെയായിരുന്നു
1: ബർത്ത്ഡേ. അപ്പൊ ആഘോഷിച്ചോ ബർത്ത്ഡേ ഒക്കെ? വീട്ടില് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തോ? കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു ഇന്നലെ അല്ലേ? ഓക്കെ, അപ്പൊ കൃഷ്ണവേണി മോളോട് ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ, വിളിച്ചോ
2: കേട്ടോ.
1: എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം
2: കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണപിള്ള ചേട്ടനാണ്. ചേട്ടന്റെ കൊച്ചുമകൾ കൃഷ്ണവേണിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. അപ്പം മോൾക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന് ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രിയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ? മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ നമുക്ക് മനസ്സിലാക്കി തരും അവരാരാണെന്ന്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് ടീച്ചർ അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏടനാണ്. തിരക്കുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരെ മറക്കാൻ അതൊരു കാരണമാകരുത്. ഒരു ചെറിയ സന്ദേശം പോലും ചില ഹൃദയങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ആശ്വാസമാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ് മനോജ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ജയലേഖ ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, വെരി ഗുഡ് മോർണിംഗ് ജയലേഖ ചേച്ചി. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനമൊന്നും മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുണ്ടാവില്ല. എത്ര സ്നേഹിച്ചാലും കൂടെ നിന്നാലും ഒരു നിസ്സാര കാര്യം മതി, വെറുപ്പാകും. തനിച്ചിരിക്കുന്നതാണ് ഒരു തരത്തിൽ നല്ലത്. ഒന്നും പ്രതീക്ഷിച്ച് വേദനയ്ക്കണ്ടല്ലോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് ജയിലേക്ക് ചേച്ചി അയച്ചിരിക്കുന്നത്. ഫൈനലി നമുക്ക് മണികണ്ഠൻ ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനസ്സിനെ എല്ലാ കാര്യങ്ങളിലും കുടുക്കി വിഷമിപ്പിക്കുന്നത് നിർത്തു. എല്ലാ ചോദ്യങ്ങൾക്കും ഉടനെ തന്നെ ഉത്തരം ലഭിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് മനസ്സിലാകും. ക്ഷമയോടെ ഇരിക്കുക, ശാന്തരായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ആണ് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മണികണ്ഠൻ ചേട്ടനും അതുപോലെ തന്നെ ജയിലേക്ക് ചേച്ചിക്കും, മനോജ് ചേട്ടനും, തങ്കമ്മ ടീച്ചർക്കും, നമ്മളെ വിളിച്ച കുഞ്ഞുപിള്ള ചേട്ടനും, ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച നമ്മുടെ കുഞ്ഞുപിള്ള ചേട്ടന്റെ കൊച്ചുമകൾ കൃഷ്ണവേണിക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു അടിപൊളി സെപ്റ്റംബർ മാസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കൂടി കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി റിതം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: മാറുന്ന ഭക്ഷണക്രമവും ജീവിതശൈലിയും കാരണം പ്രമേഹവും തൈറോയിഡും ഉൾപ്പെടെയുള്ള ഹോർമോൺ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് സർവ്വ

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
2: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര. അതെ, റെഡിയായില്ലേ?
3: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: മോർണിംഗ് ബോജോ.
8: നമ്മളിൽ പലർക്കും ഒഴിവ് സമയങ്ങളിൽ വീട്ടിലിരുന്ന് ചെറിയ ജോലികൾ ചെയ്ത് കുറച്ച് പണം സമ്പാദിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഈ ഒരു ആഗ്രഹത്തെ ചൂഷണം ചെയ്യാനായിട്ട് ചില ആൾക്കാർ കാത്തിരിപ്പുണ്ട്. പറഞ്ഞു വരുന്നത് ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ടെലിഗ്രാം വഴിയുള്ള ഓൺലൈൻ പാർട്ട് ടൈം ജോലി തട്ടിപ്പുകളെ കുറിച്ചാണ് കേട്ടോ. പ്രമുഖ കമ്പനികളുടെ പേരിലാണ് തട്ടിപ്പുകാർ ടെലിഗ്രാമിലൂടെ ആളുകളെ പ്രധാനമായിട്ടും ഈ ഒരു വലയിലാക്കുന്നത്. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ ഓൺലൈൻ ടാസ്കുകൾ നൽകി ഉയർന്ന വരുമാനമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർട്ടിംഗിൽ ചെറിയ തുക നിക്ഷേപിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ലളിതമായിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നിക്ഷേപിച്ച തുകയും ലാഭവും കൃത്യമായിട്ട് തിരികെ നൽകി നമ്മുടെ വിശ്വാസം ഇവർ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് വലിയ തുകകൾ നമ്മൾ നിക്ഷേപിക്കുന്നതോടുകൂടി ഈ തട്ടിപ്പുകാർ അവരുടെ തനി സ്വഭാവം കാണിക്കുകയും ചെയ്യും. പിന്നീട് അവർ നൽകുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും തകരാറാണെന്ന് പറഞ്ഞ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പണം തിരികെ ലഭിക്കാനായിട്ട് പ്രോസസ്സിംഗ് ഫീസ് എന്ന പേരിൽ വീണ്ടും പണം അടയ്ക്കാനായിട്ട് അവരാവശ്യപ്പെടും. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും പണം നൽകി ആയിരങ്ങൾ മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് കേട്ടോ. ആൻഡ് അതുമാത്രമല്ല, പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന സ്ത്രീകളെയാണ് ഇത്തരം സംഘങ്ങൾ കൂടുതലായിട്ടും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. യഥാർത്ഥ കമ്പനികൾ ഒരിക്കലും ടെലിഗ്രാം ലിങ്കിലൂടെ നിയമനം നടത്തുകയോ അല്ലെങ്കിൽ ജോലി നൽകുന്നതിനായിട്ട് മുൻകൂർ പണം ആവശ്യപ്പെടുകയോ ചെയ്യില്ല. ഈ ഒരു ഓൺലൈൻ ജോലി ലഭിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പണം നൽകേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പണം ആവശ്യപ്പെടുന്ന ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളെ തിരിച്ചറിയുകയും അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തട്ടിപ്പിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾക്ക് പിന്നാലെ പോകാതെ ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി ഇരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ദീപക് ദേവ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
7: പക്ഷേ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
10: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെ ഫോൺ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദലി ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: മോർണിംഗ് മോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 52 ആയിരിക്കാണ്. ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീക്ക് നമ്മൾ നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഇന്ന് മുതൽ 7 വരെയുള്ള ഈ ദിവസങ്ങൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിനെ കുറിച്ചും ഒക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കാനായിട്ടുള്ള ദിവസങ്ങളാണ് ട്ടോ. വലിയ ടഫ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകളോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ നാടൻ ഭക്ഷണവും പിന്നെ കുറച്ച് പച്ചക്കറികളും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ഒക്കെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വീക്കിലെ ജങ്ക് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു സെപ്റ്റംബർ മാസം ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു മാസമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
12: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
12: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Time check. Studio clock ഇപ്പോൾ സമയം 10 മണി.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരക്കര.

0: പ്രദീപൻ, പ്രദീപൻ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, കോഴിക്കോട്.
0: കോഴിക്കോട് എന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളി കോഴിക്കോടാണോ?
1: കോഴിക്കോട് ജില്ല.
0: കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരെ ദൈവമേ മലബാറിൽ നിന്ന് വരികയാണ്. അപ്പം ഇവിടെ എന്താ പരിപാടി? അമൃത തന്നെയാണോ?
1: അവളുടെ കല്യാണം. മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
0: ഇത്രയും ദൂരം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നേ?
1: അവള് കണ്ടെത്തിയതാ,
0: ചെറിയ കണ്ടെത്തിയതാണ്. ഓക്കെ, അപ്പൊ എന്നാലും ഞങ്ങള് ഞങ്ങളുടെ തിരുവിതാംകൂറിലേക്ക് വന്നേക്കാണല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പം എങ്ങനെയുണ്ട് കൊല്ലമൊക്കെ? ഇഷ്ടപ്പെട്ടോ?
1: കൊല്ലം ഇഷ്ടപ്പെട്ടു, പക്ഷെ കൊല്ലത്തിനൊരു പേരുണ്ടല്ലോ, കൊല്ലം കണ്ട നച്ചി വേണ്ടെന്ന്. അതെന്താ കാരണം? ഇല്ലം വേണ്ട, കൊല്ലം കൊണ്ട ഇല്ലി എല്ലാം വേണ്ടെന്ന്. അതെന്താ അതിന്റെ കാരണം?
0: കൊല്ലം കണ്ട ഇല്ല വേണ്ട എന്ന് പറയുമ്പോ നമ്മുടെ കൊല്ലത്തിൽ ഇല്ലാതായിട്ട് ഒന്നുമില്ല, എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് അർത്ഥം.
1: അതാണോ?
0: അത് തന്നെയാണ്.
1: വേറെ ദുരിതാശം ഒന്നുമില്ല,
0: വേറെ ഒരു ദുരിതാശവും ഇല്ല. കൊല്ലംകാരെന്ന് പറഞ്ഞാൽ അത്ര നല്ല മനുഷ്യരാണ്. ഇപ്പൊ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊല്ലത്തെ പറ്റി കുറച്ച് എന്താണ് അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന സംഭവത്തെ വെച്ച് നമ്മൾ ഒരു ജില്ല മുഴുവൻ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്, മോശമല്ലേ? അല്ലേ? ശരി. അപ്പം
1: കൊല്ലം വർഷവും കൊല്ലവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ?
0: ദൈവമേ ഇത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പോലും ഉത്തരം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പം എനിക്ക് അത് അറിയത്തില്ല അതിനെ പറ്റി. എപ്പോഴെങ്കിലും അറിയുകയാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, മകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു, പിന്നെ ഞാൻ.
0: ഹാപ്പി ആയിട്ട് പോകുന്നല്ല? ശരി. അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഗൾഫിലാണ്.
0: ഗൾഫ് പ്രവാസിയാണ്?
1: പ്രവാസിയാണ്.
0: എത്രാമത്തെ പ്രവാസ ജീവിതം?
1: പത്ത് വർഷമായി.
0: പത്ത് വർഷം എവിടെയാ?
1: ഒമാൻ.
0: ഒമാനിലാണ്. എങ്ങനെ പോകുന്നു പ്രവാസ ജീവിതമൊക്കെ?
1: പോകുന്നത്
0: ഹാപ്പിയാണ്.
1: ഹാപ്പിയാണ്.
0: ഓക്കെ ശരി. അപ്പൊ എന്താണ് നമ്മളങ്ങനെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയത്? കോഴിക്കോടുകാരനായ നമ്മുടെ പ്രദീപൻ ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും ചേട്ടന്റെ മകളെ നമ്മുടെ കൊല്ലത്തേക്ക് ഇങ്ങനെ അയച്ചിരിക്കുകയാണ്, കൊല്ലത്തിന്റെ മരുമകളായിട്ട്. മരുമകൾ നല്ല മകളായിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ള ഫോൺ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82-81-82-18-02.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പം എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടരികിലെത്തിയതേ കോഴിക്കോടുകാരനായ പ്രദീപൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്.
1: ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്, ലോക കത്തെഴുത്ത ദിനമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ലൈഫിൽ കത്ത് എഴുതിയിട്ടുണ്ടോ?
2: ഓ, എഴുതിയിട്ടുണ്ട്. ഓ,
1: ഒരുപാട് എഴുതിയിട്ടുണ്ട്. എന്ത് കത്ത് എഴുതിയിട്ടുള്ളത്?
2: ഭർത്താവ് വരി കേൾക്കുന്ന കത്ത്, അതാണ് കൂടുതൽ എഴുതിയത്.
1: ഓക്കെ ഓക്കെ, ഞാൻ കരുതിയ പോലെ ലവ് ലെറ്റർ ആയിരിക്കും.
2: അല്ലല്ല,
1: ചെറുപ്പത്തിൽ ലവ് ലെറ്റർ എഴുതിട്ടില്ല.
2: ഓ, ഉണ്ട്
1: ഉണ്ട്. എന്തെങ്കിലും അതിന്റെ എക്സ്പീരിയൻസ് പറയണ്ടോ?
2: എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും പറയാനില്ല.
1: കത്ത് കത്തിലെ വീട്ടിൽ വല്ല പിടിച്ച വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ബുദ്ധിമാനായ എഴുത്തുകാരനാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ കത്തെഴുതിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, ഈ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം പറയുമ്പോൾ കത്തെഴുത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്ത എന്താണ്, പലപ്പോഴും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ മെസ്സേജസ് അയക്കാൻ പറ്റുന്ന, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഇമെയിൽസ് ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സന്ദേശം അയക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് പഴയ ആ കത്തെഴുത്ത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ?
2: തീർച്ചയായും
1: മിസ് ചെയ്തിട്ടുണ്ട്.
2: ഈ കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷങ്ങളുണ്ടല്ലോ, അത് ഒരു പ്രത്യേക അനുഭവം. അനുഭവിച്ചവർക്ക് മനസ്സിലാവും കാര്യം.
1: അതൊരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മളിപ്പം ഇപ്പോഴത്തെ മെസ്സേജസ് ഒക്കെ പെട്ടെന്ന് തന്നെ എത്താറുണ്ടല്ലേ. ഇപ്പം ഒരാൾക്ക് മെസ്സേജ് ആണെങ്കിൽ മിനിറ്റുകൾ സെക്കൻഡ്സിനുള്ളിൽ ഉദ്ദേശിക്കുന്ന ആളുടെ മെസ്സേജ് എല്ലാറുണ്ട്. പക്ഷെ പണ്ടത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ നമ്മളൊരു കത്ത് ആഗ്രഹിച്ചിരുന്ന അതിനകത്ത് എല്ലാ വാക്യങ്ങളൊക്കെ ഉൾച്ചേർത്ത് എഴുതി അയച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണല്ലേ. അങ്ങനെ കാത്തിരുന്ന് കിട്ടുന്ന കത്തുകൾക്ക് ഒരു വലിയ ഒരു ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ ഒരു വലിയ ഫീലിംഗ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോഴൊന്നും ആ ഫീലിംഗ് കിട്ടാറില്ല.
2: ഇപ്പൊ ഫീലിംഗ് ഇല്ല എന്നല്ല, ഇപ്പോഴത്തെ രീതി വേറെയാണ്. അത് വരെ പൊരുത്തപ്പെട്ടു പോകുന്നു, അത്രേ ഉള്ളൂ.
1: പഴയ കാലഘട്ടം വേണമെന്ന് ആഗ്രഹമുണ്ട്?
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല. പുതിയ കാലം മാറി ശ്രദ്ധിക്കാൻ അതിനോട് ഒരു പോകാന്നുള്ളതാണ്.
1: നൊസ്റ്റാൾജി എന്നും ആ ഒരു പഴയ ഓർമ്മ
2: മനസ്സ് സൂക്ഷിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ ഈ ദിനത്തിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് കോഴിക്കോട് സ്വദേശിയായ പ്രദീപ് ചേട്ടനെയാണ്. അപ്പൊ എന്തായാലും ചേട്ടാ, സന്തോഷം എന്ന് പരിചയപ്പെടുന്നതിൽ. ലൈഫൊക്കെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ടരികിലെത്തി ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകളും വിശേഷങ്ങളും കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ Lexonum 2026, the all new Tata Sierra diesel sundamaku oppam needu 2 varshate free periodic service package. Eodum Lexonum.
4: Lexon Tata Mevarum Paravur Nilamel Anjal Baranikavu Patanavaram and Karunagapalli.
5: Vishal Opticals. Mithamay nirakil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand samibam Pulaman Kottarakara.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാറുന്ന ഭക്ഷണക്രമവും ജീവിതശൈലിയും കാരണം പ്രമേഹവും തൈറോയിഡും ഉൾപ്പെടെയുള്ള ഹോർമോൺ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സീത് ജാബർ ആശ്രയ FM 90 കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർജി സുൽത്താനയോടൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഒഡാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്നാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: പേര് സുധീഷ്.
0: സുധീഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: ഇല്ല, വീട് തിരുവനന്തപുരത്താണ്.
0: ട്രിവാൻഡ്രം സുധീഷാണ്. ഇവിടെ എന്താ പരിപാടി? അമ്പലത്തിൽ വന്നതാണ്. ദർശനം കഴിഞ്ഞോ?
1: ഇല്ല, ഞാൻ ഡ്രൈവറാണ്, ഗസ്റ്റിനെ കൊണ്ട് വന്നതാണ്.
0: ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, മകനുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൻ പഠിക്കാൻ, 6th സ്റ്റാൻഡേർഡിൽ പഠിക്കാണ്.
0: ഓക്കെ, 6th ക്ലാസ് പഠിക്കാണ്.
1: അതെ അതെ.
0: ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാണ്, ടാക്സി ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. എത്ര നാളായിട്ട് വളയം പിടിക്കുന്നുണ്ട്?
1: 15 വർഷമായി.
0: 15 വർഷമായി. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രൈവിംഗ് മേഖല തെരഞ്ഞെടുത്തത് ജീവിത മാർഗമായിട്ട്?
1: ഇത് ഡ്രൈവിംഗ് ഇഷ്ടമാണ്, പിന്നെ ഓഫീസ് ജോലിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതാകുമ്പം നമുക്ക് തലയ്ക്ക് മുകളിൽ ഒരു ബോസ് ഇല്ല, ഇഷ്ടമുള്ളപ്പോ പണിയെടുക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ജോബിലേക്ക് വന്നത്.
0: ബോസ് ഇല്ലാത്തൊരു ജോലിയായി. നമ്മൾ തന്നെയാണ് ഈ ജോലിയിലെ ബോസ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ജോലി എൻജോയ് ചെയ്ത് നമ്മൾ ഇഷ്ടത്തിന് മുൻപോട്ട് പോകണം അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി, അപ്പോഴേ ഈ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ 15 വർഷം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ 15 വർഷം എന്ന് പറയുമ്പോൾ ഡ്രൈവറെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ നേടിയാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ഈ ഒരു 15 വർഷത്തിനുള്ളിൽ നേടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്തായിരിക്കും?
1: അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത നാട്ടിലേക്ക് പോകുന്നു, കാണാത്ത അമ്പലത്തിലേക്ക് പോകുന്നു, വ്യത്യസ്തമായ ആൾക്കാരെ ദിവസവും കൊണ്ട് കൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്.
0: തീർച്ചയായിട്ടും ഡേ ബൈ ഡേ നമ്മൾ ഓരോ പുതിയ പുതിയ എക്സ്പീരിയൻസ് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പോഴേ ഓണമൊക്കെ കഴിഞ്ഞു. ഓണമൊക്കെ എങ്ങനെയായിരുന്നു?
1: ഓണമൊക്കെ അടിച്ചുപൊളിച്ചു.
0: അടിച്ചുപൊളിച്ചു. ട്രിവാൻഡ്രത്തെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ്, സിറ്റിയൊക്കെ ഭയങ്കര സെലിബ്രേഷൻ അല്ലേ?
1: അതെ അതെ.
2: ഓക്കെ, അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ട്രിവാൻഡ്രം സ്വദേശിയായ സുധീഷിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേലിയ FM 90 നാട്.

0: പടം കണ്ടു ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: ഇനി അറിവ് ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: സാഗർ ഏരിയ ജാക്കി.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പം എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടരികിലെത്തി. ദി ട്രിവാൻഡ്രം സ്വദേശിയായ നമ്മുടെ സുധീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ,
1: ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്, ലോക കത്തെഴുത്ത് ദിനമാണ്. അപ്പോ ലൈഫിൽ എപ്പോഴെങ്കിലും കത്ത് എഴുതിയിട്ടുണ്ടോ?
2: കത്ത് എഴുതി എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഒക്കെ വന്നില്ലേ? പത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ലീവ് ലെറ്ററും ലവ് ലെറ്ററും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്.
1: ലീവ് ലെറ്ററിന്റെ കൂടെ ലവ് ലെറ്റർ കൂടെ കേട്ടോ. ഓക്കെ, അപ്പൊ ആർക്കാ കത്ത് എഴുതിയെന്ന് പറയോ?
2: കത്ത് എഴുതിയത് എന്റെ വൈഫിന് തന്നെയാണ്, ഇപ്പൊ കൂടെ ഉണ്ട്.
1: ഭാഗ്യം വൈഫിന് തന്നെയാണ് ഇപ്പൊ കൂടെ ഉണ്ട് അല്ലേ?
2: അതെ അതെ.
1: ശരി, അപ്പൊ കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് കത്ത് എഴുതി എന്ന് മാറി? നമ്മളിപ്പോ ഈ വാട്സപ്പിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇമെയിൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് വിരൽ തുമ്പിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അയക്കാൻ പുതിയ മാർഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ പണ്ടത്തെ കത്തെഴുത്തിനെ, പഴയ കാലത്തെ കത്തെഴുത്തിനെ എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. പണ്ടൊക്കെ ഒരു കത്ത് എഴുതുക എന്നത് നമ്മൾ ഒരുപാട് ആലോചിച്ച് സമയം എടുത്തൊക്കെ ആയിരിക്കും എഴുതുന്നത്. ഇപ്പൊ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വോയിസ് കമാൻഡിലൂടെ ഒരു കമാൻഡ് ആയിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിപ്പോ ഒരു വാട്സാപ്പിൽ ഒരു കത്ത് എഴുതിയാലും ഒരു ആ ആത്മാർത്ഥത കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന ലെറ്റർ ആയാലും അങ്ങോട്ട് പോകുന്നതായാലും അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ട്.
1: എനിക്ക് തോന്നുന്നു നമ്മൾ കഷ്ടപ്പെട്ട ഒരു കത്ത് എഴുതി കൊടുത്ത് കാത്തിരുന്ന കത്ത് നമ്മൾ വായിക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷം അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ?
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ എന്തായാലും പഴയ കത്ത് സിസ്റ്റത്തോടെ ഇഷ്ടം അല്ലേ?
2: അതെ അതെ, ഇപ്പോഴും അത് ആ ഒരു എഴുത്ത് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇന്ന് ലോക കത്തെഴുത്ത് ദിനമാണ്, വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ദിനത്തിൽ നമ്മൾ അങ്ങനെ കത്തെഴുത്തിന്റെയും കത്തെഴുതുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രം സ്വദേശിയായ സുധീഷ് ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

മാറുന്ന ഭക്ഷണക്രമവും ജീവിതശൈലിയും കാരണം പ്രമേഹവും തൈറോയിഡും ഉൾപ്പെടെയുള്ള ഹോർമോൺ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സി ചാബൽ ആശ്രയ FM 90 കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RG സുൽത്താനയോടൊപ്പം.

0: എനിക്ക് എപ്പോഴും എന്റെ ടീച്ചേഴ്സ് എനിക്ക് ഓർമ്മ വരും. അപ്പം ഒരു ടീച്ചറായ ഒരു വ്യക്തി എനിക്ക് ടീച്ചറിനെ വിളിക്കാതിരിക്കുമ്പോൾ സങ്കടം ഫീൽ ചെയ്യുന്നു കേട്ടോ. ശരി, അപ്പൊ ടീച്ചറെ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ടീച്ചറെ?
1: കുഴപ്പമില്ല, സുഖമായി പോകുന്നു.
0: സന്തോഷമാണ്?
1: സന്തോഷം.
0: അപ്പം കൊല്ലത്ത് വന്നിട്ട് കൊല്ലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?
1: കൊല്ലം ആയിട്ട് എനിക്ക് അല്ലാണ്ട് തന്നെ ബന്ധമുണ്ട്. എന്റെ മാമന്റെ മോൻ ഇവിടെ TKM കോളേജില് മാത്തമാറ്റിക്സിന്റെ ലെക്ചറാണ്. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങടെ മോളെ ഇവിടെ കരിന്തോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കൊല്ലമായിട്ടൊരു കണക്ഷൻ ഉണ്ട്.
0: മലബാറുകാരി ആണെങ്കിലും കൊല്ലമായിട്ടൊരു ചെറിയ കണക്ഷൻ എപ്പോഴും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഓക്കേ, ശരി ശരി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു അധ്യാപന ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്?
1: എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ് അധ്യാപനം.
0: എത്ര വർഷം സർവീസ് ആയിരുന്നു?
1: സർവീസ് 28.
0: 28 വർഷത്തെ സർവീസ്. എന്തായിരുന്നു പഠിപ്പിച്ചത്?
1: മാത്തമാറ്റിക്സ് ആണ് അധികം പഠിപ്പിച്ചത്.
0: ഓക്കേ, ശരി ശരി. അപ്പോഴേ പണ്ടത്തെ സിസ്റ്റം വെച്ചോ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ വടിയെടുക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നു, പ്രത്യേകിച്ച് ഗണിത അധ്യാപകർ അല്ലേ, വടിയെടുത്ത് നല്ല അടി പൊട്ടിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ വടിയെടുക്കുന്ന കാര്യം വരുന്നില്ല. അത് മാത്രമല്ല, വടിയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണിയിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണല്ലേ. അപ്പൊ എങ്ങനെയാ ടീച്ചർ, എങ്ങനെയായിരുന്നു? നല്ല വടിയെടുക്കുന്ന ടീച്ചറായിരുന്നോ അതോ കുട്ടികളെ സമാധാനത്തിന്റെ മാർഗത്തിൽ മുൻപോട്ട് ടീച്ചറായിരുന്നോ?
1: ഞാന് വടി വളരെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, സ്നേഹം കൊണ്ട്, ഉപദേശം കൊണ്ട്, നല്ല ഇതില് അങ്ങനെയാണ്. അഥവാ അടിയെങ്ങാനും കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തു കഴിഞ്ഞവര് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്തിനാണെന്ന്. അത് ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഞാനും കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എപ്പോഴും ഇപ്പോഴും അങ്ങനെ ഗൾഫ് അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന കുട്ടികൾ വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, വരാറുണ്ട്. അങ്ങനെ
0: ഓക്കെ. അപ്പൊ എന്നാലും ഒരു ലിബറൽ അധ്യാപികയായിരുന്നു, വളരെ വലിയ സ്ട്രിക്റ്റ് ആയ കർക്കശക്കാരിയായ അധ്യാപിക അല്ലായിരുന്നു?
1: അല്ല.
0: ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഈ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണും?
1: ഇപ്പോഴത്തെ മാറ്റത്തെ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴാ കുറെ കമ്മീഷനുകളൊക്കെ ഇടപെട്ടുകൊണ്ട് കുട്ടികളെ നമ്മൾ ശിക്ഷിക്കാതെ വന്നതുകൊണ്ട് കുട്ടികളിൽ അതിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. മറ്റത് പേരൻസിനെയും നാട്ടുകാരെയും ടീച്ചേഴ്സിനെ കുട്ടിയൊക്കെ ഒരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുറ്റം ചെയ്യുമ്പോൾ ഇവരാരെങ്കിലും ഒരു നോട്ടമുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഫ്രീ ആണ്. പിന്നെ കുട്ടികൾക്ക് ജീവിതത്തെ കുറിച്ച് ഇപ്പൊ അത്ര വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. അവരുടെ ജീവിതം അവർക്ക് അത്രയേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമില്ലാന്ന് തോന്നി അപ്പൊ തന്നെ അതുകൊണ്ട് ഒഴിവാക്കുക. പേരൻസിനോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ല, സമൂഹത്തോടില്ല. ഒരു വിഭാഗം കുട്ടികൾ, എല്ലാവരും അല്ല, കുറച്ചാളൊക്കെ ഉണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു നിയമത്തിന്റെ ഈ ഒരു എന്താണ് ഒരു പിൻവലമൊക്കെ പലപ്പോഴും കുട്ടികൾ മിസ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് അല്ലേ?
1: ശരി
0: ശരി. അപ്പൊ എന്നാലും ഒരു വലിയ മാറ്റം കുട്ടികളുടെ മനോഭാവത്തിൽ വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ എന്നാൽ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്.
2: സുഖീപ്പോൾ നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങളുടെ കൺട്രോളിലല്ലേ. ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബറിന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
3: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം
1: ഏറ്റവും
3: മികച്ച ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ബാക്ക് ഓൺ റേഡിയോ വൺ ഡി വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികത്തി കോഴിക്കോടുകാരിയായ രമണ ടീച്ചറോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണം.
1: അപ്പൊ ടീച്ചർ, ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്, ലോക കത്ത് എഴുതുന്ന ദിനമാണ്. അപ്പൊ ടീച്ചർ എപ്പോഴെങ്കിലും കത്ത് എഴുതിയിട്ടുണ്ടോ?
2: ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഞാന് പണ്ട് ആകാശവാണി സ്ഥിരമായിട്ട് കത്ത് എഴുതുന്ന ആളാണ്.
1: അടിപൊളി.
2: കോഴിക്കോട് സ്ഥിരമായിട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ കണ്ണൂരാണ് ഞാൻ വർക്ക് ചെയ്ത്, കണ്ണൂരിൽ നിന്ന് റിട്ടയർ ആയിട്ടാണ് ഇപ്പൊ കോഴിക്കോട് വന്നത്. ഇപ്പൊ കണ്ണൂർ ആകാശവാണിയായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. ഇപ്പൊ എന്റെ പേര് പറഞ്ഞാലും അറിയും. പിന്നെ കുട്ടികളെ കൊണ്ട് ആകാശവാണിയിൽ കുറെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് തന്നെ ആകാശവാണിയിൽ പോയിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിന്. പിന്നെ പണ്ട് ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലേക്ക് എഴുതുമായിരുന്നു, അന്ന് മലയാളം കിട്ടുമായിരുന്നല്ലോ ആ സമയത്ത്. അങ്ങനെ കത്തെഴുത്തുമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും കത്തെഴുത്തുമായിട്ട് വലിയൊരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രമണ ടീച്ചർ കേട്ടോ. അപ്പം ഈ കത്തെഴുത്തിന്റെ കാര്യം പറഞ്ഞ ഞാൻ എല്ലാവരും ചോദിച്ച കാര്യമാണ്, കത്തെഴുത്തിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ട്. വിരൽ തുമ്പിൽ തന്നെ മെസ്സേജസ് അയക്കാനും ലഭിക്കാനൊക്കെ ഒരു വലിയ സാഹചര്യം ഇപ്പൊ ഒത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ടെക്നോളജി കാരണം. അപ്പോ ടീച്ചറുടെ അഭിപ്രായത്തിൽ ഈ ഒരു വലിയ മാറ്റം ടീച്ചർ എങ്ങനെ നോക്കിക്കാണുന്നത്? പഴയ കാലഘട്ടമായിരുന്നു ഏറ്റവും ബെസ്റ്റ് അതോ ഈ ഒരു കാലഘട്ടമാണോ ഏറ്റവും നല്ലത്?
2: പഴയ കാലം എന്ന് പറയാം, അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് ഡെവലപ്പായി. ഇപ്പൊ കത്ത്, ഇപ്പൊ നമ്മൾ ഒരു സെക്കൻഡ്, വിദിൻ സെക്കൻഡ്സ് ലോകത്തിൽ ഏത് ഭാഗത്തും നമ്മുടെ എല്ലാ വിവരവും അറിയാൻ പറ്റും. പണ്ടത്തെ കത്തെഴുത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ കത്തെഴുതാൻ ചെറിയൊരു സ്ഥലത്ത് കിട്ടാൻ തന്നെ 3 ദിവസം വേണം. അപ്പൊ വിവരങ്ങൾ അറിയാൻ അതിനു വേണ്ടി ഒരു കാത്തിരിക്കുക. കാത്തിരിക്കുമ്പോ അവിടെയും അയക്കുന്ന ആൾക്കും കാത്തിരിക്കുന്ന ആൾക്കും ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അതിപ്പം മിസ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഇപ്പൊ ഇല്ല. ഇപ്പൊ അപ്പൊ തന്നെ ഇവർ അറിയുന്നുണ്ട്, കാണണമെങ്കിൽ കാണുന്നുണ്ട്. അന്ന് വീഡിയോ സമ്പ്രദായം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ കത്തിലാണ് കത്ത് അയക്കുന്ന ആളുടെ മനസ്സിലുള്ളത് ഫുള്ളും ആ കത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് ആ കത്ത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് എന്താ പറയാ അനുഭൂതി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതിനെ പറ്റി പറയാനെങ്കിൽ വലിയ കാര്യമാണ്. കാരണം ആ കത്തെഴുതുന്ന ആള് ആ ഒരു വേർഡ്സ് കൊടുക്കുന്ന ആ ഒരു ഇമോഷൻസ് ഒക്കെ നമ്മള് വായിക്കുന്ന ആള് കാത്തിരുന്ന് കിട്ടുമ്പോ, അല്ലെങ്കിൽ കാത്തിരുന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ്സ്, അതൊരു വലിയ ഫീലിംഗ് ആണല്ലേ.
2: അതെ അതെ, അതിപ്പം ഇല്ല.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ആ പഴയ കാലഘട്ടം കുറച്ച് ഫേവറേറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ ടീച്ചർ, അപ്പൊ എന്നാലും ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ, ലൈഫൊക്കെ ഹാപ്പിയായിട്ട് പോട്ടെ, ജീവിതമൊക്കെ നന്നായിട്ട് മനോഹരമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തുന്ന ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് മലബാറുകാരിയായ രമണ ടീച്ചറിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദലജി ലക്കാലക്കായി ബമ്പർ സമാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദിലത് ജിമാർ, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കോളിലൊക്കെ പിടിച്ചിട്ട് സൗണ്ട് മാറിയിട്ടുണ്ട്, ആർ ജെ ഒന്നും മാറിയിട്ടില്ല. എന്തായാലും പതിവ് പോലെ തന്നെ 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു കാസറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ. സോ ലൈവിലേക്ക് വിളിക്കാം, പാട്ട് കേൾക്കണമെന്നുള്ളവർക്ക് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04742919090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ആദ്യം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കീപ് ഓൺ ലിസണിങ് ടു ആ ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം, ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാസിത് കഫി
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
3: ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് ചോദിച്ച് വാങ്ങിക്കാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
4: ഹലോ,
3: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
4: ഞാൻ ഏണത്തു നിന്ന് സലീം എന്ന് പറയുന്ന വാർത്തയാണ്.
3: ഓക്കെ സലീമിക്ക, എങ്ങനെയൊക്കെയുണ്ട്? പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ട്
4: ഓണം കഴിഞ്ഞു, പിന്നെ അന്തരീക്ഷം പ്രകൃതി നല്ല വെയിൽ ആയി.
3: ഓക്കെ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ദിവസം തന്നെ അല്ലേ?
4: ഞങ്ങളുടെ
3: പേരെന്താ? ഹലോ, എന്തൊക്കെയുണ്ട് ഇത്തി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു ഒളിച്ചു. വിഷമമുണ്ട്? ഓണമൊക്കെ തീർന്നു പോയാല് അതുകൊണ്ട് അത്ര വലിയ വിഷമമൊന്നും ഇല്ലല്ലേ? ഓക്കെ,
5: വിഷമമുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു, മോനില്ല, മരുമോളില്ല, പേരക്കുട്ടികൾ ആരും ഇവിടെ ഇല്ലായിരുന്നു.
3: അപ്പൊ അടുത്ത ഒരു സെലിബ്രേഷൻ ഡേ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാം അല്ലേ? ഓക്കെ, അപ്പോ എത്തിക്കോ ആ പാട്ട് തന്നെ പോരെ, സെയിം സോങ് തന്നെ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
5: എല്ലാവർക്കും വേണ്ടി.
3: ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് തന്നെയാണ് രണ്ടുപേരും ചേർന്ന് ചോദിച്ചിരിക്കുന്നത്. സഞ്ചാരി എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ദാസാറ് പാടിയൊരു പാട്ടാണ്. യൂസഫ് അലി കേശേരിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രുതിയാണ്. ഒരു 90s കിഡാണ്. അതുപോലെ തന്നെ മാധവൻ്റെ ഒരു വലിയ ഫാൻ ഗേൾ ആണ്. മാധവൻ്റെ അലൈപായുധ എന്ന മൂവിയിലെ സ്നേഹിതനെ എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സാധന സർഗം ആര് ശ്രീനിവാസ് എന്നിവർ ചേർന്ന് പാടി ഗംഭീരമാക്കിയ ഒരു റൊമാൻറ്റിക് സോങ് തന്നെയാണ് അലൈപായുധ എന്ന മൂവിയും. ആ മൂവിയിലെ എല്ലാ പാട്ടുകളും അല്ലെങ്കിലും ഗംഭീരം തന്നെയാണല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026, ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
6: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Ashraya FM 90, Nadinoppam, Nattarkoppam.
9: Yasit Coffee. Ivide ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
9: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
9: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171771.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്
2: കേട്ടുകൊണ്ടിരിക്കുന്നത് കാസറ്റ് കഫേയാണ്. ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്തൊരു പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വെട്ടിക്കവലയിൽ നിന്നും കുഞ്ഞുപിള്ള ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ്. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു മൂവി കൂടിയാണ് ലാലേട്ടൻ്റെ ഒരു ഫാനാണെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാസാറ് പാടിയ, ദാസാറും ചിത്രാമയും ചേർന്ന് പാടിയ ഗോപിക വസന്തം എന്ന പാട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെ നമുക്ക് എന്തായാലും കേൾക്കാം. കുഞ്ഞുമുളച്ചേട്ടനും ഹാപ്പി ആയിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: Pere Pardens Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
4: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara
5: Era padam kandu international level
6: ennal international shopping inde karyamana enikku parayanullathu
7: ee onam swayam varakkum international aanu
8: ona purchase nadathunavaril ninnum thirinjedukapadunna bhagyashaligalaya 30 couplesine kaathirikkunnu international tripinulla suvarna avasaram koodade niravadi samaranangalum
9: aagosham charaka
7: സ്വയംവര സെൽസ് ആറ്റിനൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
10: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: മാറുന്ന ഭക്ഷണക്രമവും ജീവിതശൈലിയും കാരണം പ്രമേഹവും തൈറോയിഡും ഉൾപ്പെടെയുള്ള ഹോർമോൺ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സി ജാബർ ആശ്രയ എഫ്എം 90. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർജി സുൽത്താനയോടൊപ്പം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ഇനി 12:50 വാർത്തകൾ കേൾക്കാം.
1: പ്രധാന വാർത്തകൾ. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉത്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ഭീകരത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമേ മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം. ഭീകരതയും വിഘടനവാദവും വികസനപാതയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.
2: ദേശവാസിയോ കോ ബഹുത് ബഹുത് ബധായി. 7.8% ഗ്രോത്ത്, ദേശ് ഖുശിയോ സേ ഭർ ഗയാ. ദേശവാസിയോ കോ മൈ ബധായി ദേതാ ഹൂം ഉൻകേ സങ്കൽപ ശക്തി കേ ലിയേ, ഉൻകേ പുരുഷാർത്ഥ കേ ലിയേ. ഏക് സാമൂഹിക ശക്തി കാ പ്രതിബിംബ ഹൈ. ദുനിയ യുദ്ധ മേ ഡുബി ഹുയി, ചാരോ തരഫ് യുദ്ധ കി ഖബറേ ആ റഹി, വിശ്വ സങ്കടോ സേ ഗിരാ ഹുവാ, സപ്ലൈ ചെയിൻ പൂരി തരഹ ഡിസ്റ്റർബ് ഹൈ. 2020 മേ കോവിഡ് കാല സേ ലേകർ അബ് തക് കഹീ പർ ഭീ സ്ഥിരത നജർ നഹീ ആ റഹി, ഉസ്കേ ബാവജൂദ് ഭീ ഭാരത് തേജ് ഗതി സേ പ്രഗതി കർ രഹാ.
1: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കുനീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോബർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കായിക മേഖലയിൽ വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. കേരളത്തിന് സ്വന്തമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
4: Kerala has a big legacy of sports. Kerala should maintain it. Kerala should have one sports university. We have skill. Let us put it together in a proper format in the form of sports university. What we require, today's slogan is 1 hour on the field. That will give us a dedication, a consistency and discipline.
1: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലെ തുടർച്ചയായുണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗാ സ്വിയാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2-ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്. അതേസമയം 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ 1-ാം റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ

ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന കെ ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. നാടിനൊപ്പം.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, അങ്ങനെ ഒരു മണിക്കൂർ നേരമായിട്ട് നമ്മൾ കാസിഡ് കഫേയിലൂടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയകൃത്യം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമ്മുടെ കാസിഡ് കഫേ എന്ന ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ശശിധരൻ ചേട്ടനാണ്. ദാസാറു പാടിയ ദേവസഭാതലം എന്ന സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശിധരൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് ചീരങ്കാവ് നിന്ന് അയച്ചിരിക്കുന്നത്. ഓക്കെ, ദാസാറിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ്. 9 രാഗങ്ങളിലൂടെ പിറന്ന ഒരു മനോഹരമായ പാട്ട് തന്നെയാണ് ദേവസഭാതലം എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ശശിധരൻ ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ആൻഡ് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമിത്രയാണ്. സുമിത്ര ചോദിച്ചിരിക്കുന്നത് ഒരു ഹിന്ദി സോങ് ആണ് കേട്ടോ. ബാദൻ ജുദ എന്ന് തുടങ്ങുന്ന പാട്ട് ഷാറുഖ് ഖാൻ്റെ ഒരു ബിഗ് ഫാൻകളാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊയില എന്ന ഒരു പഴയ മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് സുമിത്ര ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് നല്ല പാട്ടുകൾ, ഒരു മലയാളം സോങ് ആൻഡ് ഹിന്ദി സോങ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരികയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22-ൽ പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
9: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീൻ.

0: എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ബോബു നന്ദിലത് ജി മാർ, എം സി റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Munamenmiyude Crunch, Aarogyathinte Punch.
4: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation Maga ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലെ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Cheta, ee onathinu veettil furniture o adu Malaysian trip o
3: ee paranjathu rendu orumichayalo
2: orumichayittano
4: Nimus Furniture Ultimate Owner Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
6: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40+ പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45+ ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്യാസിക് കഫേ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ക്യാസിക് കഫേയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490-90 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും അടുത്തൊരു കോൾ വെയിറ്റിംഗിലാണ്. ഹലോ.
10: ഹലോ, നമസ്കാരം മോളെ.
9: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
10: ഇത് മെഡിയോളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
9: എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി? പുതിയൊരു മാസമൊക്കെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്ന് September 1st. എങ്ങനെ പോകുന്നു?
10: നല്ല കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു മോളെ.
9: ഫുഡൊക്കെ കഴിച്ചോ?
10: ഫുഡ് കഴിച്ചില്ല, മക്കളെ കഴിച്ചിട്ട് കിടക്കുന്നു.
9: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ക്യാസിക് കഫേയിലൂടെ കേൾക്കുന്നത്?
10: രാവണ പ്രഭുവിലെ അറിയാതെ അറിയാതെ എന്നുള്ള പാട്ട് കേൾക്കണം.
9: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
10: അതിനു മുമ്പ് മോളെന്തോ ഇന്നൊരു വല്ലാതെ പനിയാണ്.
9: അതെ അതെ, പനിയായിട്ടിരിക്കുവോ?
10: ആകെ ഒരു തണുത്ത മട്ടിലാണല്ലോ സംസാരം.
9: ഓക്കെ ഓക്കെ, പനിയായിട്ടിരിക്കുക, സ്ട്രെയിൻ എടുക്കാൻ വയ്യ, അതുകൊണ്ടാ.
10: പിന്നെ നമ്മുടെ പതാരക്കാരൻ പയ്യനെ ഓണത്തിന് പോയിട്ട് എന്തോ കൊണ്ടുവന്ന് തിരിച്ച് പേരെ കൊണ്ടുവന്നോ?
9: ഇല്ലില്ല, ഇവിടെ പ്രത്യേകിച്ച് ആരും ഒന്നും സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നില്ല. നമ്മളെല്ലാരും ഒരുപോലെ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരും കൊണ്ടുവന്നില്ല.
10: ഇല്ല.
9: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ. യെസ് യെസ്, ഓണമൊക്കെ കഴിഞ്ഞു വന്ന് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പനിയൊക്കെ പിടിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. അതെ അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്?
10: എന്റെ കുഞ്ഞു കിളികൾക്കും പിന്നെ പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിലും.
9: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. അപ്പോൾ ശാന്ത ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്നത് രാവണ പ്രഭു എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. ജയചന്ദ്രൻ സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ അറിയാതെ അറിയാതെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മുടെ ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പന്തളത്ത് നിന്നും ദാസൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അമരം എന്ന സിനിമയിലെ പുലരെ പൂങ്കൊടിയിൽ എന്ന പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അമരം എന്ന സിനിമയിലെ ഒരു അടിപൊളി സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദാസാറും ലതിക ടീച്ചറും സംഘവും ഒക്കെ ചേർന്ന് പാടി ഗംഭീരമാക്കിയ നല്ലൊരു പാട്ടാണ്. രണ്ട് നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലക് ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെ ഉള്ളത് RJ അനുഷയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് അനുഷ ചേച്ചി, ഞാൻ കൃഷ്ണേന്ദു. ചട്ടക്കാരി എന്ന മൂവിയിലെ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന പാട്ട് വെച്ച് തരണേ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടക്കാരി എന്ന സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ശ്രേയാ ഘോഷാൽജി പാടി മനോഹരമാക്കിയ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന പാട്ട്. എന്തായാലും കൃഷ്ണേന്ദുവിൻ്റെ ഫേവറേറ്റ് സോങ് ആയ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർഗപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: അരവിന്ദേ ആഘോഷം. ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ സുൽത്താന. ഇന്നത്തെ കാലത്ത് നമ്മുടെ മാറുന്ന ജീവിതശൈലി കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പ്രമേഹവും അതുപോലെ തൈറോയിഡും ഒക്കെ. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. സോ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബിറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ശരിക്കും എന്താണ് ഈ എൻഡോക്രൈനോളജി?
1: എൻഡോക്രൈനോളജി എന്ന് വെച്ചാൽ ശരീരത്തിലെ ഹോർമോണുകളെയും അതുണ്ടാക്കുന്ന ഗ്രന്ഥികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അതിന് ഈ എൻഡോക്രൈനോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പ്രമേഹമാണ്, ഡയബറ്റീസ്. അതൊരു ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അല്ലാതെ തന്നെ വീണ്ടും വരുന്ന തൈറോയിഡിന്റെ പ്രശ്നങ്ങളാണ്. തൈറോയിഡ് കൂടുന്നതാവാം, തൈറോയിഡിലുണ്ടാകുന്ന മുഴകളാവാം, തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് കുറയുന്നതാവാം. അല്ലാതെ തന്നെ പൊണ്ണത്തടി, ഒബെസിറ്റി, അമിതവണ്ണം, അല്ലാതെ തന്നെ PCOS അല്ലെങ്കിൽ PMOS എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അല്ലാതെ തന്നെ കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന പൊക്ക കുറവ്, അത് ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. അല്ലാതെ വരുന്നതെന്ന് വെച്ചാൽ കാൽഷ്യം, വൈറ്റമിൻ ഡി കൊണ്ടുണ്ടാവുന്ന ഡെഫിഷ്യൻസീസ്, ഇതെല്ലാം എൻഡോക്രൈൻ പരമായി ഉണ്ടാവുന്ന അസുഖങ്ങളാണ്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana. അങ്ങനെതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സി ജാബർ സാറാണ് കൂടെയുള്ളത്. ഡോക്ടർ, ഒരു എൻഡോക്രൈനോളജിസ്റ്റും അതുപോലെ തന്നെ ഒരു ജനറൽ ഫിസിഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്തെല്ലാമാണ്?
2: ബേസിക്കലി വി ഓൾ ആർ ജനറൽ ഫിസിഷ്യൻസ്. ഇനീഷ്യലി നമ്മൾ MBBS കഴിഞ്ഞതിന് ശേഷം 3 years ജനറൽ മെഡിസിൻ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 years ഹോർമോൺസിനെ കുറിച്ച് മാത്രം ഒരു അഡ്വാൻസ്ഡ് കോർ ട്രെയിനിങ് നേടിയ ആൾക്കാരാണ് ഈ എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുന്നത്.
1: ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ ഹോർമോൺസിന്റെ പ്രധാന ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? ആൻഡ് ഓൾസോ ഇതിൽ വരുന്ന ചെറിയ ഇംബാലൻസ് ഒക്കെ നമ്മുടെ ബോഡിയെ ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്?
2: ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്ത്, കുഞ്ഞുങ്ങളുണ്ടാവുന്ന വളർച്ച, പ്യുബേർട്ടൽ ചേഞ്ചസ്, സ്ലീപ്പ്, മൂഡ്, നമ്മുടെ മൂഡ്, അല്ലാതെ തന്നെ ബേസൽ മെറ്റബോളിസം, ഇതിനെല്ലാം വേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഈ ഹോർമോൺസ്. സോ ഇതിലുണ്ടാവുന്ന ചെറിയ ചേഞ്ചസ് തന്നെ രോഗങ്ങളിലോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്.
1: അതെയല്ലേ ഡോക്ടർ? പിന്നെ ഇന്നത്തെ സൊസൈറ്റി എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് ആളുകളിലാണ് നമ്മൾ ഡയബറ്റീസ് കാണുന്നത്. അതും ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ വ്യക്തിയിൽ ഡയബറ്റീസ് വരാനുള്ള മെയിൻ റീസൺസ് എന്തെല്ലാമാണ്?
2: ഡയബറ്റീസ് വരാനുള്ള മൾട്ടി ഫാക്ടറൽ ഡിസീസ് ആണ്. അല്ലാതെ തന്നെ ഡയബറ്റീസ് 2 types ഉണ്ട്. Type 1 ഉണ്ട്, Type 2 ഉണ്ട്. നമ്മൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ കൂടുതലും Type 2 കുറിച്ചാണ് സംസാരിക്കുന്നത് എപ്പോഴും. Type 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ് എ ഫാമിലി ഹിസ്റ്ററി ഓർ ജെനറ്റിക്. അതിന്റെ കൂട്ടത്തിൽ ഒരു മൾട്ടി ഫാക്ടോറിയൽ ഇഷ്യൂസ് വരുന്ന, അത് കാരണം ഡയറ്റ് ഇഷ്യൂസ്, കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഇല്ല, വെയിറ്റ് കൂടുന്നു, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് പുള്ളി ഡയബറ്റീസിലോട്ട് പോകാനുള്ള സാധ്യത കൂടുന്നത്. ഇതെല്ലാം Type 2 ഡയബറ്റീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
1: ഓക്കെ ഡോക്ടർ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു Type 1, Type 2 എന്നുള്ള ഡയബറ്റീസ് ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാല് ഈ Type 1 ഉം Type 2 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
2: ഓക്കെ, Type 1 diabetes എന്ന് പറഞ്ഞാൽ കൂടുതലും കുഞ്ഞുങ്ങളിലൊക്കെയാണ് കാണുന്നത്. കൂടുതലും അത് അതെന്ന് വെച്ചാൽ വലിയ ആൾക്കാരിൽ കാണുന്നില്ല എന്നല്ല, മോസ്റ്റ്ലി കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. സോ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബോഡിയിലെ പാൻക്രിയാറ്റിക് ബീറ്റാ സെല്ലിനെതിരായിട്ട് തന്നെ ബോഡി ഫങ്ഷൻ ചെയ്യുമ്പോൾ ബോഡിയിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നു. സോ അവിടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഇൻസുലിൻ ആണ്. ലൈഫ് ലോങ് ആയിട്ട് അവർ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യകതയുമുണ്ട് Type 1 diabetes ആണെങ്കിൽ. Type 2 diabetes എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ബോഡിയിൽ ഇനീഷ്യലി പ്രൊഡക്ഷൻസ് നടക്കുന്നു, പക്ഷെ അതിന്റെ ആക്ഷൻ നടക്കുന്നില്ല. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം.
1: ഓക്കേ ഡോക്ടർ.

0: ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on loudspeaker with me, RJ Sultana on Astria FM 90.9. നാട്ടാർക്കൊപ്പം. അങ്ങനെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബിർ സാറാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. അതും ഇതിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്, ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും. എന്നാൽ ഈ രണ്ട് തൈറോയിഡും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണക്കാർക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും?
2: നമ്മുടെ തൈറോയിഡ് ഹോർമോണിനെ ഒരു ആക്സിലറേറ്റർ ആയിട്ട് എടുത്താൽ ബോഡിയിൽ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ പേഷ്യന്റിന് കാണുന്ന മെയിൻ സിംപ്റ്റംസ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ആയിരിക്കാം, ഒരു ആങ്സൈറ്റി ആയിരിക്കാം, ഹീറ്റ് ഇൻടോളറൻസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള സിംപ്റ്റംസ് ഒക്കെ ആയിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുന്നത്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ടയർഡ്നെസ് ആയിരിക്കാം, ഒരു 2-3 kg വെയിറ്റ് കൂടുന്നതായിരിക്കാം, സൈക്കിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിലും കൂടുതലായി കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. 10:1 എന്ന് പറഞ്ഞാൽ കൂടുതലും ഹൈപ്പോ തൈറോയിഡിസമാണ് കാണുന്നത് ഹൈപ്പറിനെ വെച്ച് നോക്കുമ്പോൾ.
1: അതുപോലെ തന്നെ പൊതുവേ കേൾക്കാറുണ്ട്, ഈ മെയിൽസിനേക്കാൾ കൂടുതൽ ഫീമെയിൽസിലാണ് ഈ തൈറോയിഡുകൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന്. എന്നാൽ ഇതിന് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടോ?
2: തൈറോയിഡ് ഡിസീസും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, മോസ്റ്റ് കോമൺലി ഹൈപ്പർ ഓർ ഹൈപ്പർ, ഇത് രണ്ടും. അല്ലാതെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എല്ലാം ഫീമെയിൽസിലാണ് കൂടുതൽ. ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ ഫീമെയിൽസിന് XX ക്രോമസോം ആണ്, മെയിൽസിന് XY ക്രോമസോം ആണ്. സോ 2 X ക്രോമസോം വരുന്ന ചാൻസും ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ കൂടുതൽ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് സ്റ്റഡീസിൽ പറയുന്നത്, വൈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആർ മോർ കോമൺ ഇൻ ഫീമെയിൽസ്.
1: ഓക്കെ സർ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on Loudspeaker with me, RJ Sultana. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സെയ്ദ് ജാബിർ സാറാണ് കൂടെയുള്ളത്. ഡോക്ടർ, ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ പൊതുവായിട്ട് കേട്ടുവരുന്ന ഒരു അസുഖത്തിൽ ഒന്നാണ് PCOD അഥവാ PCOS. എന്നാൽ ഇതും ഒരു ഹോർമോണൽ ഇഷ്യൂ തന്നെയാണോ?
2: ഇതൊരു ഹോർമോണൽ ഇഷ്യൂ തന്നെ, ഒരു മെറ്റബോളിക് അബ്നോർമാലിറ്റി ആണ്. ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഇനീഷ്യലി ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകുന്നു. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഓവറിയിൽ നിന്നും നോർമൽ ആയിട്ട് ഫീമെയിൽ ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ള ടൈമിൽ ഫീമെയിൽ ഓവറിയിൽ നിന്നും മെയിൽ ഹോർമോൺസ് കുറച്ച് കൂടുതൽ റിലീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആൻഡ്രോജൻസ്, ആൻഡ്രോജൻസ് കൂടുതലായിട്ട് റിലീസ് വരുമ്പോൾ സൈക്കിൾസ് ഇറഗുലർ ആവുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കുറച്ച് വെയിറ്റ് ഗെയിൻ കൂടുന്നു. അല്ലാതെ തന്നെ ആൻഡ്രോജൻസ് കാരണം മുഖത്ത് മെയിൽ പാറ്റേൺ, ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റുന്നു, ഹിർസുറ്റിസം കാണാൻ പറ്റുന്നു, ചെറിയ രീതിയിലുള്ള ഹെയർ ലോസ് കാണുന്നു. ഇതെല്ലാം കോമ്പിനേഷനിൽ വരുന്നതാണ് PCOS എന്ന് പറയുന്നത്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ PCOD അഥവാ PCOS ഉള്ള ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഫുഡ് ഐറ്റംസ് അല്ല, എപ്പോഴും നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അഡിക്യുറ്റ് ആയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടായിരിക്കണം, കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കുറയ്ക്കുക, ഫൈബർ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ്. അല്ലാതെ റൂട്ട് കോസ് എന്താ? PCOD വന്നാൽ അത് പ്രൈമറി എന്താണ് റൂട്ട് കോസ് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, അല്ലാതെ സെക്കൻഡറി PCOS എന്നുള്ള കാര്യമുണ്ട്. സെക്കൻഡറി PCOS എന്ന് പറഞ്ഞാൽ ചിലർക്ക് തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് PCOS വരാം. സോ അവിടെ നമ്മൾ തൈറോയിഡ് ഹോർമോണിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ കോസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് PCOS തന്നെ.
1: PCOS, PMOS, PCOD എന്നിങ്ങനെ ഒരുപാട് വകഭേദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
2: PCOD PCOS രണ്ടും സെയിം തന്നെയാണ്. അതിന്റെ പുതിയ ഒരു ടെർമിനോളജിയാണ് PMOS. PMOS എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഡിസോർഡർ എന്നാണ്. സോ ഇതെല്ലാം ഒരു എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിൽ ഇതാണ് ഇപ്പം ടെർമിനോളജി ചെയ്തേക്കുന്നത്. സോ ദ മെയിൻ പത്തോഫിസിയോളജി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ.
1: ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണാറുണ്ട് ഈ PCOD ഒക്കെ ആളുകളൊക്കെ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ആളുകളാണ്, അതുപോലെ ഓവർ തിങ്കേഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മിത്താണോ അതോ ഒരു ഫാക്ട് തന്നെയാണോ?
2: ഹോർമോൺ ചേഞ്ചസ് കാരണം നമ്മൾ മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സോണം.
5: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Once again, we are back on loudspeaker with me, RJ Sultana on Astria FM 90 Nadinoppum Nattarkoppum. അങ്ങനെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബിർ സാറാണ്. ഡോക്ടർ, ഈ ഒബീസിറ്റി അഥവാ ഈ അമിതവണ്ണം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ നിന്ന് മാത്രം വരുന്ന ഒരു ഇഷ്യൂ ആണോ അതോ നമ്മുടെ എൻഡോക്രൈൻ ഡിസോർഡർ തന്നെയാണോ?
2: ഇപ്പോ അക്കോർഡിംഗ് ടു WHO ഒബീസിറ്റി അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് തന്നെ ഒരു ഡിസോർഡറാണ്. നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഒബീസിറ്റി എന്ന് പറയുന്നത്. ഈ ഒബീസിറ്റി കാരണം മറ്റ് ഡിസീസ് വരാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. ഹാർട്ട് ഡിസീസ്, സ്ട്രോക്കിന്റെ ഹിസ്റ്ററി, ഡയബറ്റീസ് വരാനുള്ള സാധ്യത, OSA നമ്മുടെ രാത്രിയിൽ ഉറക്കത്തിലുള്ള കൂർക്കം വലി, ഇതെല്ലാം വരാനുള്ള സാധ്യത ഒബീസിറ്റി ഉള്ള ആൾക്കാരിൽ ഭയങ്കര കൂടുതലാണ്.
1: അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: അത് ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെ ഒബീസിറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഹോർമോണൽ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതിന്റെ കോസ് എന്താണ്, ഒബീസിറ്റിയുടെ കാരണം എന്നാണ് ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ എക്സസ് കാലറി കഴിക്കുന്നുണ്ടോ, നമ്മുടെ സ്ലീപ്പ് ശരിയാണോ, അല്ലാതെ എക്സസൈസ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടോ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടും ഒരാളുടെ ഒബീസിറ്റി കുറയുന്നില്ല എങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ആൻ എൻഡോക്രൈൻ കൺസൾട്ടേഷൻ.
1: അതെ അല്ലേ ഡോക്ടർ? അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാജിക്കൽ റെമഡീസ് ഉണ്ട്, അതായത് നമ്മുടെ ഈ ഒരു മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റും ഒക്കെ നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടറിന് പറയാനുള്ളത് എന്താണ്?
2: ഒബേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അത് വലിയൊരു എഫക്റ്റീവ് അല്ല, വെയിറ്റ് കുറയുന്നില്ല എങ്കിൽ ആഫ്റ്റർ എൻഡോക്രൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഹോർമോണൽ ഇഞ്ചക്ഷനിലോട്ട് പോകാം. പ്രോപ്പർ അഡ്വൈസ് ആൻഡോ അത് എടുക്കുന്നതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബട്ട് പ്രോപ്പർ ഗൈഡൻസും ഫോളോ അപ്പും വേണ്ടത് ആവശ്യകരമാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana. അങ്ങനെതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സേ ജാബർ സാറാണ് കൂടെയുള്ളത്. ഡോക്ടർ, കൊച്ചുകുട്ടികളിൽ കാണുന്ന അമിതവണ്ണം അഥവാ ഒബേസിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പേരൻസിന് തന്നെ വളരെ വലിയൊരു കൺസേൺ തന്നെയാണ്. സോ ഈ ഒരു കാര്യത്തിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: കുഞ്ഞുങ്ങളിലും അവരുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമ്മൾ എന്ത് കഴിക്കുന്നു അത് തന്നെയാണ് അവരും കഴിക്കുന്നത്. നമ്മൾ കൂടുതൽ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരും അത് കഴിക്കും. അപ്പം മോർ ഓഫ് വീട്ടിനകത്ത് തന്നെ ഫുഡ് ഉണ്ടായി കഴിക്കുക, ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ്സ് അങ്ങനെയുള്ള ഫുഡിന്റെ എമൗണ്ട് കുറയ്ക്കുക. പിന്നെ സ്ക്രീൻ ടൈം എപ്പോഴും മൊബൈലായിട്ടുള്ള അതൊന്ന് മാറ്റുക. കാരണം മിനിമം 30 മിനിറ്റ്സ് മതി മൊബൈൽ ടൈം കുഞ്ഞുങ്ങൾക്ക്. അല്ലാതെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അഡിക്വേറ്റ് ആയിട്ട് എക്സസൈസ് എല്ലാം പ്രൊമോട്ട് ചെയ്യും. നമ്മളിതെല്ലാം ചെയ്താൽ മാത്രമേ അവരും ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മളും ചെയ്യുക, അതുകൊണ്ട് അത് കണ്ടിട്ട് അവരും അതുകൊണ്ട് പ്രൊമോട്ട് ആകും.
1: അതെയല്ലേ? അപ്പൊ ഈ കുട്ടികളെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ് ഈ കോർപ്പറേറ്റ് എംപ്ലോയീസ്. അതായത് അവരുടെ ഈ വർക്ക് ഷെഡ്യൂളിനിടയ്ക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. സോ അങ്ങനെയുള്ള ആളുകൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഡോക്ടറിന്റേതായ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ടോ?
2: മെയിൻ ആയിട്ട് ടിപ്പ് എന്ന് പറയാനായിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അഡിക്വേറ്റ് സ്ലീപ്പ്, സ്ലീപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർ. മിനിമം 7 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം. അത് കറക്റ്റ് ടൈമിൽ തന്നെ വേണം. ഒരു ദിവസം രാവിലെ ഉറങ്ങുന്നു, അടുത്ത ദിവസം രാത്രി ഉറങ്ങുന്നു, അങ്ങനെയുള്ള ഒരു സർക്കാഡിയം റിതം ഉണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ ഉറങ്ങുക. അഡിക്വേറ്റ് ആയിട്ട് മിനിമം 7 hours ഓഫ് സ്ലീപ്പ് വേണം. 9 മണിക്കൂറിൽ കൂടുതൽ സ്ലീപ്പും വേണ്ട. ഇത് രണ്ടും 7 മണിക്കൂറിൽ ഉറക്കം കുറഞ്ഞാലും 9 മണിക്കൂറിൽ കൂടുതൽ ഉറക്കം കൂടിയാലും ഇത് രണ്ടും മെറ്റബോളിക് ഡിസീസസ് വരാനുള്ള സാധ്യത കൂട്ടത്തേ ഉള്ളൂ. അല്ലാതെ തന്നെ എന്താ കഴിക്കുന്നതെന്നുള്ള കാർബോഹൈഡ്രേറ്റ്, ഹോൾ ഗ്രെയിൻസ്, എന്ത് തരം ഫുഡാ കഴിക്കുന്നത് ഒന്ന് തോട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. എന്തും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ലല്ലോ.
1: ഓക്കെ സർ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again we are back on loudspeaker with me RJ Sultana on Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബിർ സാറാണ്. ഡോക്ടർ, ഇന്നത്തെ സൊസൈറ്റി എടുക്കാനാണെങ്കിൽ ഒരുപാട് ആളുകളാണ് ഡിപ്രഷൻ അതുപോലെ തന്നെ ആങ്സൈറ്റി എന്നുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ആളുകളെ ഡിപ്രഷൻ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ടോ?
2: സിംപ്റ്റംസ് വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. തൈറോയിഡിന്റെ ഫംഗ്ഷനിങ് കുറഞ്ഞാലും മോർ ഓഫ് എ ഡിപ്രസ്ഡ് മൂഡിലോട്ട് പേഷ്യന്റ് പോകാനുള്ള സാധ്യതയുണ്ട്. കോർട്ടിസോളിന്റെ അളവ് ബോഡിയിൽ കൂടിയാലും ഒരു ഹൈ സ്ട്രെസ് ലൈക്ക് സൈക്കോസിസിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ബെറ്റർ ഇവാലുവേഷൻ ഈസ് മസ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ സ്ലീപ്ലെസ്നെസ്സും അതുപോലെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആൻഡ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് എത്ര മണിക്കൂർ ഉറക്കമാണ് നിർബന്ധമായിട്ട് വേണ്ടത്?
2: അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 7 to 9 hours ഓഫ് സ്ലീപ്പ് എന്തായാലും ആവശ്യമാണ്. അത് ഏത് സമയത്ത് ഉറങ്ങുന്നു, ഒരു സിർക്കാഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ് ടൈമിൽ ഉറങ്ങേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. ഈ ഉറക്കക്കുറവ് വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കോർട്ടിസോളും ഗ്രോത്ത് ഹോർമോൺ അങ്ങനെയുള്ള ഹോർമോണിന്റെ മോഡുലേഷൻ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം മെറ്റബോളിക് ഡിസീസസ് കൂടാനുള്ള സാധ്യതയുണ്ട്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ ഈ കാൽഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷൻസിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്?
2: വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 പേരെ എടുത്താൽ അറൌണ്ട് 70% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. കാരണം നമുക്ക് ഫുഡിൽ നിന്ന് അഡിക്വേറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി കിട്ടാറില്ല. സോ കുറവാണെങ്കിൽ ഇഫ് നീഡഡ് ആഫ്റ്റർ എ ഡോക്ടർ കൺസൾട്ടേഷൻ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. വൈറ്റമിൻ ഡിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബോൺ ഹെൽത്ത്, മസിൽ ഹെൽത്ത്, ബെറ്റർ കോഗ്നിറ്റേഷൻ ഇതെല്ലാം വരുന്നതാണ്. ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ ബോഡിയിൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം എല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയും ബോൺ പെയിൻ, മസിൽ പെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ജനറലി ടയർഡ്നെസ്, ഫറ്റീഗ്, ലോസ് ഓഫ് ഹെയർസ് ഇതെല്ലാം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana. അങ്ങനെതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സി ജാബർ സർ ആണ് കൂടെയുള്ളത്. ഡോക്ടർ, ഈ അമിതമായിട്ടുള്ള ഹെയർ ഫോൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ആക്നീസ് ഒക്കെ ഈ ഹോർമോണൽ ഇംബാലൻസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ? ആൻഡ് ഏതൊരു ടൈമിലാണ് നമ്മളൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്?
2: ഡെഫിനറ്റ് ആയിട്ട് അതൊരു കാരണമാകാറുണ്ട്. ഇതെല്ലാം കോമ്പിനേഷൻ ആയിട്ട് വരുവാണ്. ഒരാൾക്ക് ഇറഗുലർ സൈക്കിൾ ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ട്, അല്ലാതെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആക്നി പെർസിസ്റ്റന്റ് നമ്മുടെ മുഖക്കുരു വന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ അബ്നോർമൽ ആയിട്ട് ഹെയർ ഗ്രോത്ത് വരുന്നു, ഇതെല്ലാം വരുന്നുണ്ട് എങ്കിൽ ബെറ്റർ ടു കൺസൾട്ട് ആൻ എൻഡോക്രൈനോളജിസ്റ്റ് ആയി.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ തൈറോയിഡ് അതുപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ വരുന്ന ആളുകൾ ഡയറ്റിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ഓൾസോ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ?
2: ഡയബറ്റി ഉള്ള പേഷ്യന്റിൽ മെയിൻ ആയിട്ട് ഇന്ന ഫുഡ് കഴിച്ചുകൂടാ എന്നൊന്നും ഇല്ല. എല്ലാ ഫുഡും കഴിക്കാം. ദ മെയിൻ കീ ഈസ് പോർഷൻ കൺട്രോൾ ആണ്.
1: ഇപ്പൊ
2: നമ്മുടെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരു 50% ഷുഡ് ബി കവേർഡ് വിത്ത് വെജിറ്റബിൾസ്, 25% ഷുഡ് ബി പ്രോട്ടീൻ, ആൻഡ് 25% ഉള്ളി ഷുഡ് ബി കാർബോഹൈഡ്രേറ്റ്. അഡിക്വേറ്റ് പ്രോട്ടീനും ഫൈബറിനും വലിയൊരു റോൾ ഉണ്ട് നമ്മുടെ ഫുഡിൽ. അല്ലാതെ തൈറോയിഡിന് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. തൈറോയിഡും ഫുഡുമായിട്ട് വലിയ റിലേഷൻസ് ഒന്നുമില്ല. ഒരു ബാലൻസ്ഡ് നോർമലായിട്ട് ബാലൻസ്ഡ് ഡയറ്റിലുള്ള എല്ലാ കാര്യങ്ങളും തൈറോയിഡുള്ള പേഷ്യൻസിന് കഴിക്കാം.

0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യു, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ടി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again we are back on loudspeaker with me RJ Sultana on Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബർ സാറാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ചില ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം വരും എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊന്നാണ് തക്കാളി അമിതമായിട്ട് കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരും എന്നൊക്കെ കേൾക്കുന്നത്. ശരിക്കും ഇതിൽ എന്തെങ്കിലും റിയാലിറ്റി
2: ഒന്നുമില്ല. അഡിക്വറ്റ് കാൽഷ്യം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കിഡ്നി സ്റ്റോൺ വരത്തില്ല. തക്കാളി എല്ലാം നോർമൽ ലെവലിൽ എത്ര ഒരാൾ കഴിക്കുന്ന ആ ലെവലിൽ കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിൽ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ സൊസൈറ്റിയിൽ സ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്നത് ഏതായിട്ടാണ് ഡോക്ടറിന് ഫീൽ ചെയ്തിട്ടുള്ളത്?
2: ആദ്യത്തെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, ഇൻസുലിൻ എടുത്താൽ ഒരു പേഷ്യന്റ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിന്റെ കാര്യമാണ്. ടൈപ്പ് ടു ഡയബറ്റീസ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത ലൈഫ് ലോങ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം എന്ന് ചില ആൾക്കാർ പറയും. അത് തെറ്റായിട്ടൊരു ധാരണയാണ്. ആ ടൈമിൽ എന്ത് ഇൻഡിക്കേഷൻ ആണ്, ചിലപ്പോൾ ഷുഗേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും, 300 or 400. അത് കഴിഞ്ഞ് പേഷ്യന്റ് മച്ച ബെറ്റർ കൺട്രോൾ വരുമ്പോൾ നമുക്ക് ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ. രണ്ടാമത്തെ ചില പേഷ്യൻസ് പറയും, സാർ ഞാൻ കിഡ്നി ഈ ഗുളിയ കഴിച്ചതിന് ശേഷമാണ് എന്റെ കിഡ്നിക്ക് ഫംഗ്ഷൻ വന്നത്. ഡയബറ്റീസിന് ഒരിക്കലും ഒരു ഷുഗറിന്റെ ഗുളിയും കിഡ്നിയുടെ ഇഷ്യൂ വരത്തില്ല. ഡയബറ്റീസിന്റെ ആ കാഠിന്യം കൊണ്ട് തന്നെയാണ് ആ പേഷ്യന്റിന് ചിലപ്പോൾ കിഡ്നിയുടെ പ്രശ്നം ഉണ്ടായത്. ഇപ്പം കാണുന്ന ഗുളികളെല്ലാം കിഡ്നിയുടെ ഫംഗ്ഷനെ മച്ച് ബെറ്റർ വേയിലോട്ട് മാറ്റത്തേ ഉള്ളൂ. നമുക്ക് വരുന്ന ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സ്.
1: ഓക്കെ സാർ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super game,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on Loudspeaker with me, RJ Sultana. അങ്ങനെതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സെയ്ദ് ജാബിർ സാറാണ് കൂടെയുള്ളത്. ഡോക്ടർ, നമ്മൾ പലപ്പോഴും കേട്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നിട്ട് അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിന്നീട് ആ മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയുകയാണ് വേറെ അസുഖമുണ്ടെന്ന്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് കഴിച്ചതിന്റെ പേരിൽ മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ?
2: എന്റെ അറിവിൽ ഡയബറ്റിക് ഡിസീസ് ഒന്നും അഡിക്വേറ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ അഡിക്വേറ്റ് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും കിഡ്നി ഡിസീസും മറ്റൊന്നും കാരണമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: അതെ അല്ലേ? അപ്പൊ ഡോക്ടർ, നമുക്ക് ഏതൊരു പർട്ടിക്കുലർ ഏജ് മുതലാണ് ഈ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹോർമോണൽ ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങേണ്ടതായിട്ടുള്ളത്?
2: അതിനൊരു പ്രത്യേക ഏജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു പേഷ്യന്റിന് വേറെ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ല.
1: ഓക്കെ,
2: ഹീസ് പെർഫെക്ട്ലി ഫിറ്റ്, ഫാമിലി ഹിസ്റ്ററി ഡയബറ്റീസ് ഇല്ല, ഹീസ് നോട്ട് ഒബേസ്, ഒബേസ് അല്ല, അഡിക്വേറ്റ് ആയിട്ട് സ്ലീപ്പ് ഉണ്ട്, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ 35-35 വയസ്സ് മുതൽ നമുക്ക് നോക്കി തുടങ്ങാം. ഇതല്ല, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളി വർക്കൗട്ട് ചെയ്യുന്നില്ല, ഒബേസ് ആണ്, ഔട്ട്സൈഡ് ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നു, ഇങ്ങനെ ഉണ്ടെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ പൊതുവെ കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഈ അച്ഛന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പെൺമക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ അമ്മമാർക്കാണെങ്കിൽ ആൺകുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. ശരിക്കും ഇതൊരു മിത്താണോ അതോ ഉള്ളത് തന്നെയാണോ?
2: അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. കാരണം എന്റെ അച്ഛന് ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഓൺ വൺ പാരന്റിന് ഡയബറ്റീസ് ആണ്, അതായത് ടൈപ്പ് 2 ആണെങ്കിൽ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 40% ആണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട് എങ്കിൽ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത, ഫാമിലി ഹിസ്റ്ററി ഞാൻ പറഞ്ഞില്ലേ ആദ്യം, ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, അത് കാരണം ഒരു 70%
1: ആയിരിക്കും.
2: അല്ലാതെ അച്ഛന് വന്നു എന്ന് പറഞ്ഞാൽ മോക്ക് വരും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല.
1: ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സ് ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഡോക്ടർ നൽകുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്താണ്?
2: അപ്പോഴും നമ്മൾ ഒരു അസുഖം വരാതിരിക്കാനാണ് നോക്കാനുള്ളത്. അസുഖം വന്നിട്ട് ശേഷം അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അസുഖം വരാനായിട്ട് നമുക്ക് ഈ ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു തുടങ്ങും. അതിന്റെ ഓൾവേസ് ലുക്ക് ഫോർ എ ലോങ്ങർ പീരീഡ്. ഇന്ന് ചെയ്യാം, ഒരു 10 ദിവസം ചെയ്യാം, ഒരു 30 ദിവസം ചെയ്യാം എന്നുള്ളതല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് വലിയൊരു ഗുണം ഉണ്ടായിരിക്കുകയുള്ളൂ. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ആർ ഈറ്റിംഗ്, എന്താണ് നമ്മൾ കഴിക്കുന്നത്, ഒന്ന് തോട്ട് ചെയ്തതിന് മാത്രം കഴിക്കുക. പിന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ്, മിനിമം 150 മിനിറ്റ്സ് പെർ വീക്ക്, അതായത് 30 മിനിറ്റ്സ് ഡെയിലി, ആഴ്ചയിൽ 5 ദിവസം ചെയ്താലും മതി. അതിന് പറ്റുമെങ്കിൽ വീക്ക്ലി ഒരു 2 ഡേയ്സ് എങ്കിലും അനേറോബിക് എക്സസൈസ്, അതായത് ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്ന മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, അല്ലാതെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്കൊരു ബെറ്റർ ലൈഫിലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
1: ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഒരു ദിവസം നമ്മളോടൊപ്പം ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ജോയിൻ ചെയ്തതിന്
2: താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജിമാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

ഹായ് ഹലോ, നമസ്കാരം. വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം FPL-ഉമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ്ടും ഞാൻ തന്നെയാണ്, RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ വൈകുന്നേരങ്ങളിലെയും പോലെ തന്നെ ഗെയിം കളിക്കാനായിട്ട് എല്ലാവരും റെഡിയായിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനും ഒരു നല്ല ഗെയിമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് 1st സെപ്റ്റംബർ മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് തന്നെ അങ്ങ് നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. ഇപ്പോഴും വെയിലുള്ള കാലാവസ്ഥയൊക്കെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും മനോഹരമായൊരു വൈകുന്നേരത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ബോറടിച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ബോറടിയൊക്കെ ഒന്ന് നമുക്ക് മാറ്റിപ്പിടിക്കാം. അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക്, 6 മണിവരെ കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. 2 അടിപൊളി പാട്ട് ആദ്യം തന്നെ കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ദിവസം.
1: 25-ലൊന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഈയോടും കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സോണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ.

ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ മനുഷ്യരെ കൂടാതെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു ഭൂമിയാണല്ലോ ഇത്. അപ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളും ഈ ജീവജാലങ്ങളെ പറ്റിയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കുറച്ചധികം രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമിലൂടെ നമ്മൾ അറിയാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ആനിമലിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മെമ്മറി ഉള്ള, ഏറ്റവും കൂടുതൽ മെമ്മറി പവർ ഉള്ള ആനിമൽ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ചോദ്യം മറക്കണ്ട, ആനിമലിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മെമ്മറിയുള്ള ആനിമൽ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എന്തായാലും ചിന്തിക്കാനായിട്ട് ഗ്യാപ്പ് വരാം. രണ്ട് അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ. ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
6: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Moonamenmiyude crunch, aarogyathinte punch.
3: August 1 mudal September 15 vare Kerala Kashvani Vikasana Corporation maga offerukalde perumazha.
4: Endanalle ee divasangalil ettu migachu ulpannangal vanvilakuravil Kerala Cash outletukalil ninnum franchisegalil ninnum ningalku vaangam.
3: Kerala Cash, nanmayude ruchi, aarogyathinte uravu. Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishta GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലൻ ജിമാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏത് ആനിമലിലാണ് സ്ട്രോങ്സ്റ്റ് മെമ്മറി ഉള്ളത് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് വർഗീച്ചേട്ടാ വിശേഷങ്ങൾ? ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചിട്ടിരിക്കുകയാണ്. കഴിക്കാനൊന്നും ഇല്ലായിരുന്നോ? ഉഴുന്നുവട. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉഴുന്നുവടയൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും മെഡിക്കലായിട്ട് ആൻസർ പോരട്ടെ. ആഫ്രിക്കൻ എലഫന്റ് ആണ് എന്നാണ് നമ്മുടെ മോഹനൻ വർക്കിച്ചേട്ടന്റെ ഒരു ആണല്ലേ. ഉറപ്പിക്കാവോ? പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ ഏതായാലും മോഹനൻ വർക്കിച്ചേട്ടൻ എന്താ വിളിച്ചിട്ട് കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. മജീദിക്ക മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് ആന എന്നുള്ള ആൻസർ. ആൻഡ് ശശികല എസ് നായർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഡോൾഫിനും ആനകളും എന്നാണ്. ഓക്കെ, ആനയോടൊപ്പം തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന സ്ട്രോങ്സ്റ്റ് മെമ്മറിയുള്ള മറ്റൊരു ക്രിയേച്ചറാണ് ഡോൾഫിൻ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അർച്ചനയാണ് ഡോൾഫിൻ എന്നാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ആന. ശരണ്യ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ആനയെന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിബിനാണ്. ആന എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒരുപോലെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ്സ്റ്റ് മെമ്മറിയുള്ള ജിവി ആന എന്നാണ്. ആനയും അതുപോലെ തന്നെ ഡോൾഫിനും കറക്റ്റ് ആൻസറാണ് വരുന്നത്. അപ്പം എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഏത് ജീവിയാണ് വിശക്കുന്ന സമയത്ത് സ്വയം തിന്നുന്നത്? Which creature eats itself when hungry? സ്വയം വിശക്കുന്ന സമയത്ത് സ്വയം ബോഡി തിന്ന് മരണപ്പെടുന്ന ജീവി ഏതാണ് എന്നതാണ് ചോദ്യം. രസകരമായിട്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
9: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
10: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
9: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
10: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, ടി എസ് എച്ച് തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: You are listening to Ashraya FM 90, Nadinuppam, Nattarkuppam.
3: Time check.
4: Studio clock-il ippol samayam krithyam 5 mani kazhinju 1 minute. Neeran

വെൽക്കം ബാക്ക് ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഏത് ജീവിയാണ് വിശക്കുന്ന സമയത്ത് സ്വയം തിന്നുന്നത് എന്ന ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൻസേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. ഒക്ടോപ്പസ് എന്നുള്ളൊരു ആൻസറാണ് തങ്കമണി ടീച്ചർ അയച്ചിരിക്കുന്നത്. ആൻഡ് മജീദിക്ക, ഏഞ്ചൽ, ശശികല, എസ് നായർ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഒക്ടോപ്പസ് എന്നുള്ള ആൻസറാണ്. സഹദേവൻ ചേട്ടൻ തേൽ എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. സെയിം ആൻസേഴ്സ് തന്നെ വേറെയും വന്നിട്ടുണ്ട്. ശരണ്യ, ജിഷ, സോന, നയന, പ്രവീൺ, ജിബിൻ, ഭാഗ്യലക്ഷ്മി ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോളാണ്. അപ്പോൾ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ തേൽ എന്നുള്ള ഒരു ആൻസറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, ഏത് ജീവിയാണ് വിശക്കുന്ന സമയത്ത് സ്വയം തിന്നു മരിക്കുന്നത് എന്നുള്ളതായിരുന്നു. ആ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് തേളാണ് കേട്ടോ. തേളാണ് സ്വന്തമായിട്ട് തിന്ന് മരണമടയുന്ന ആ ഒരു ജീവി. എന്നാൽ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് ഒക്ടോപ്പസിൻ്റെ കാര്യത്തിലാണെങ്കിലും, ചിലർ ഒക്ടോപ്പസിൻ്റെ ഒപ്പം തന്നെ ചില സ്നേക്സ് തിന്നാറുണ്ട് എന്നുള്ളൊരു ആൻസർ കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേക്സ് ആണെങ്കിലും ഒക്ടോപ്പസ് ആണെങ്കിലും ചില അസുഖങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പോൾ ഒക്ടോപ്പസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില അസുഖങ്ങൾ വരുന്ന സമയത്ത് അവറ്റകൾ അവരുടെ സ്വന്തം കൈകൾ തിന്നാറുണ്ട്. അതുപോലെ തന്നെ സ്നേക്സ് ആണെങ്കിലും വാല് തിന്നാറുണ്ട് എന്നുള്ളൊരു സംഭവം കൂടുണ്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഏത് ജീവിയാണ് വായിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്? വായിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ജീവി ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-490-90 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Adhe, ready aayile?
3: Engotta?
2: Maranno, ella sheni nyayal divasangalilum nammude Eljoyil special offers inde. Veetilekku avashyamaya ella sadhanangalum offer price il.
3: Adu kollalo, anganeyanengil njan ready. Aljo Hypermarket Nellikunnam, Aljo Supermarket Payngil and Tumannur. Aljo, vilakkuravinte vismayam.
2: Ee onathinu kittunna offerukalumayi Keralathile ettavum valiya Tata dealership Lux and Tata യുടെ ലെക്സോണം 2026 ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
4: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5:27 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, ഏത് ജീവിയാണ് വായിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ ആൻസർ അറിയിക്കാനായിട്ട് ഇത് ആ ഒരു കോളർ വെയിറ്റിങ്ങിലാണ്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് ആൽഫി വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു? ഓക്കെ. ക്ലാസ്സിലേക്ക് പോയായിരുന്നോ? പോയിട്ട് വന്നേ ഉള്ളു അല്ലേ. ഓക്കെ. വൈകുന്നേരമായിട്ട് എന്താ പരിപാടി? ഇതാണ് വൈകുന്നേരത്തെ മെയിൻ പരിപാടി അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ ഇങ്ങ് പോരട്ടെ. വായിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ജീവി ഏതാ?
2: തവള.
1: തവള ഉറപ്പാണോ? ഏത് ടൈപ്പ് തവളയാന്നറിയോ? എന്ത് തവള? ഡാർവിൻസ് തവളകൾ അല്ലേ. ഓക്കെ ഓക്കെ. തവള എന്നുള്ള ഒരു ആൻസർ കറക്റ്റ് ആണ്. ആക്ച്വലി ഗാസ്ട്രിക് ബ്രോഡിംഗ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രോഗ് ആണ് വായിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും ആൽഫി വിളിച്ചിട്ട് പകുതി വരെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ശശികല എസ് നായർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഗ്യാസ്ട്രിക് ബ്രൂഡിംഗ് ഫ്രോഗ് എന്നുള്ളൊരു ആൻസറാണ്. തങ്കമണി ടീച്ചറും സെയിം ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. ദീപുചേട്ടൻ പിലോപ്പി എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേട്ടൻ ചിലതരം മീനുകൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളൊരു ആൻസർ അയച്ചിട്ടുണ്ട്. മജീദിക്ക ഡാർവിൻസ് തവളകൾ എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് ശരണ്യ സോന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും ഗ്യാസ്ട്രിക് ബ്രൂഡിംഗ് ഫ്രോഗ് എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഏത് ജീവിക്കാണ് തൻ്റെ ജെൻഡർ സ്വന്തമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സ്വന്തമായിട്ട് ജെൻഡർ മാറ്റാൻ സാധിക്കുന്ന ജീവി ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
8: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
9: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: ഒപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
1: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, സ്വന്തമായിട്ട് ജെൻഡർ മാറ്റാനായിട്ട്, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ജീവി ഏതാണ് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽഫി ആണ്, ക്ലൗൺ ഫിഷ് എന്നുള്ള ഒരു ആൻസറാണ് ആൽഫി അയച്ചിരിക്കുന്നത്. ആൻഡ് തങ്കമണി ടീച്ചർ, സഹദേവൻ ചേട്ടൻ, മജീദിക്ക, ശശികല, എസ് നായർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ക്ലൗൺ ഫിഷ് എന്നുള്ള ഒരു ആൻസറാണ്. നയന, സോന, മാളു, പ്രവീൺ, ജിബിൻ, ഭാഗ്യലക്ഷ്മി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ക്ലൗൺ ഫിഷ് എന്നുള്ളൊരു ആൻസറാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമ, അമൃത ആൻഡ് അമൃത വർഷിനി എന്നിവർ ചേർന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ക്ലൗൺ ഫിഷ് എന്നുള്ളൊരു ആൻസറാണ്. സ്വന്തമായിട്ട് ജെൻഡർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ജീവി ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പോൾ ക്ലൗൺ ഫിഷാണ്. ക്ലൗൺ ഫിഷ് ഈസ് ദ റൈറ്റ് ആൻസർ. എന്തായാലും ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: അടിമുടി ഒരു ഇടിപ്പടം, അതാണ് ചത്താപ്പച്ച. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
1: എന്താടാ മോനെ, ഒക്കെ താഴെ പോയില്ലേ ഇപ്പോ?

0: ഡു ഓർ ഡൈ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് കൊച്ചിക്കാരുടെ മലയാളമാണ് ചത്താ പച്ച. ഇപ്പോൾ ഒരു 30-കളുടെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന പ്രായമുള്ളവർക്ക് അവരുടെ ചെറുപ്പത്തിൽ സിനിമ മാത്രമായിരുന്നില്ല വിനോദം. ക്രിക്കറ്റും ഫുട്ബോളും ബാഡ്മിന്റണും അടക്കമുള്ള കായിക മത്സരങ്ങളും നെഞ്ചേറ്റിയിരുന്നു അവർ. അതിൽ തന്നെ WWE റെസ്ലിംഗിനോട് പ്രത്യേകമായ അടുപ്പവും ഇതിലെ താരങ്ങളോട് ആരാധനയുമുള്ള ഒരു വിഭാഗവുമുണ്ട്. ടിവിയിൽ റെസ്ലിംഗ് വരുമ്പോൾ ആർത്ത് വിളിച്ച് കൈയടിച്ച് കാണുകയും റെസ്ലിംഗ് താരങ്ങളുടെ പടമുള്ള കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്തിരുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്കിടയിൽ. അന്ന് അവർ അനുഭവിച്ച അതേ ആവേശം വീണ്ടും ഇന്നത്തെ തലമുറയിലേക്ക് എത്തിച്ചതാണ് ചത്താ പച്ച എന്ന ചിത്രം.
1: കാണുമ്പോ ഞാനാണ് ഈ കൂട്ടത്തിൽ മെയിൻ എന്ന് തോന്നുമെങ്കിലും ഇത് ഞങ്ങൾ മൂന്ന് പേരുടെയും പരിപാടിയാണ്. ഇതെന്റെ ബുവ. ബുവ മീൻസ് മൂത്തരായിട്ട് വെട്രിവേൽ ലോബോ. ആളച്ചിരി അടങ്ങേറാണ്.
2: പിന്നെ വെട്രിനെയും ചാടിയിടിക്കാൻ പോണവൻ
1: സാവിയോ ലോബോ,
2: ലിറ്റിൽ വെട്രി സാവി.
1: പേരിൽ കണക്ഷൻ ഓർമ്മണ്ട? സീനില്ല അമേന.
0: അദ്വൈത് നായരുടെ ആദ്യ സംവിധാന സംരംഭമായ ചത്താ പച്ച വളരെ പതുക്കെയാണ് ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് കഥ പറയുന്നത്. ഗാട്ടാ ഗുസ്തിക്ക് പേരുകേട്ട കൊച്ചിയിലേക്ക് കോസ്റ്റ്യൂം ഗുസ്തി എന്ന വിനോദവുമായി എത്തുന്ന ചെറുപ്പക്കാരുടെ കഥയാണ് ചത്താ പച്ച. ഹൈപ്പിനൊത്ത പ്രകടനവുമായി ക്വിന്റൽ ഇടികൊണ്ട് തിയേറ്റർ കുലുക്കിക്കൊണ്ടായിരുന്നു ചത്താ പച്ചയുടെ വരവ്. അടിയുടെ പൂരവുമായി അർജുന അശോകനും റോഷൻ മാത്യുവും വിശാഖ് നായരും. പ്രേക്ഷകരെ അവസാനം വരെ ത്രില്ലിംഗ് ആയി ഇരുത്തുന്ന ചത്താ പച്ച അടിമുതല് മുടിവരെ ഇടി നിറച്ച ആക്ഷൻ പടമാണ്.
2: എന്റെ ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ വർഷങ്ങളായി. ചിലപ്പോ കണ്ടാ പോലും അവന്മാർക്ക് മനസ്സിലാവില്ല. ബട്ട് ഐ'm back, back with a plan. അത് നമ്മുടെ നാട്ടുകാരെ കാണിക്കാൻ പോറാണ്. ഏതൊരു പുതിയ പരിപാടി കറങ്ങുമ്പോഴും ഇംഗ്ലീഷുകാർ പറയാറില്ലേ ഡു ഓർ ഡൈ. പക്ഷെ ഇവിടെ പിള്ളേർ പറഞ്ഞായിട്ട് വേറാണ്. ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ വേണ്ട, തന്നെ പിന്നെ പറയാം.

90കളിലെ കുട്ടികളുടെ WWE നൊസ്റ്റാൾജിയെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയെ വളരെ വിജയകരമായിട്ട് മറികടക്കാനായിട്ട് സംവിധായകൻ അദ്വൈത് നായർക്കും തിരക്കഥാകൃത്ത് സനൂപ് തൈക്കൂടത്തിനും ഈ സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ഡ്രാമയുടെയും ഗംഭീരമായ തിയേറ്റർ അനുഭവത്തിന്റെയും പിൻബലത്തില് പ്രേക്ഷകരിലെ തികച്ചും ആവേശകരമായിട്ടുള്ള ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ലിറ്റിൽ സാവിയോ, വെട്രി എന്നീ മൂന്ന് സുഹൃത്തുക്കളുടെയും അവർക്ക് പിന്തുണ നൽകിയിരുന്ന വാൾട്ടർ എന്ന നാടൻ ഗുസ്തിക്കാരന്റെയും പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമയുടെ കഥ വികസിക്കുന്നത്. കുട്ടിക്കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് കൊച്ചി വിട്ടു പോകേണ്ടി വരുന്ന ലിറ്റിൽ വർഷങ്ങൾക്ക് ശേഷം വാൾട്ടറിന്റെ സ്വപ്നമായിരുന്ന കോസ്റ്റ്യൂം ഗുസ്തി യാഥാർത്ഥ്യമാക്കാനായിട്ട് തിരിച്ചെത്തുന്നു. പ്രായോഗികമായിട്ട് അസാധ്യമെന്ന് തോന്നുന്ന ഈ വലിയ ലക്ഷ്യം അവൻ എങ്ങനെ നേടിയെടുക്കുന്നുവെന്നും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: തൊണ്ണൂറുകളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട WWE ഗുസ്തി മത്സരങ്ങളെ കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന വേറിട്ട ചിത്രമാണ് ചത്താപ്പച്ച. ഈ സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജി ഏലിക്കുട്ടി.
1: ശരിക്കും പറയുന്നത് പറയട്ടെ, നമ്മളെ രക്ഷപ്പെടണം, നമ്മുടെ ജംഗ്സിനെ സംരക്ഷിക്കണം, അവർക്ക് ഒരു പണി സെറ്റാക്കി കൊടുക്കണം, തിരിച്ച് പണി കിട്ടാതെ ഇരിക്കണം. പണ്ട് വാൾട്ടർ ഇവിടെ ഓണാക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഓർമ്മണ്ടാ? സാവി നോക്കിയേ,
2: നീ അത് ഇങ്ങാടും നോക്കിയേ.
0: കുട്ടിക്കാലത്ത് ജോൺസീനയെയും അണ്ടർടേക്കറെയും പോലുള്ള WWE താരങ്ങളെ ആരാധിച്ചിരുന്ന നൊസ്റ്റാൾജിയിൽ നിന്നാണ് മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഈ ഗുസ്തി സിനിമയുടെ ആശയം സംവിധായകനിൽ ജനിക്കുന്നത്. ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും പശ്ചാത്തലത്തിൽ ആദ്യമൊരു ഡാർക്ക് നിയോ നോയർ ചിത്രമാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും പിന്നീട് സൗഹൃദത്തിനും കുടുംബങ്ങൾക്കും മുൻതൂക്കം നൽകി ഏവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ചിത്രം മാറ്റിയെഴുതുകയായിരുന്നു. കല്യാണരാമൻ എന്ന സിനിമയിലെ സലീം കുമാറിന്റെ പ്രശസ്തമായിട്ടുള്ള ഡയലോഗിൽ നിന്നും പേര് കടമെടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രം റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ റിതേഷ് എസ് രാമകൃഷ്ണനും രമേഷ് എസ് രാമകൃഷ്ണനും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.

0: ഒരു സുബ്രഹ്മണ്യൻ, നമ്മുടെ സൂപ്രൻ, ബിഗ് സൈസ്, സ്മോൾ മനസ്സ്, പിന്നെ ഡിയാസ്. പണ്ട് സിനിമയിലൊക്കെ സ്റ്റാൻഡ് മാനാണെന്ന പറയണത്. അനങ്ങിയ പ്രേമിച്ചോളെ, ഇത് മിസ്റ്റർ വർക്കി, ഫാഷൻ ഡിസൈനറാണ് എന്റെ ചേരം. ശരിക്കും തയ്യക്കടയിലെ ഹെൽപ്പറ. പിന്നെ അഷ്കർ, പറന്നോണ പരുന്തില്ലേ, അതിനൊരം കൈ എത്തിച്ചുടിക്കും. പിന്നെ അമ്മേനെ പേടിയില്ല. അപ്പൊ എങ്ങനെയാണ്, ഇവന്മാരെ വെച്ച് പടം പിടിക്കണല്ലേ?
1: അതാണ്.
2: രണ്ടായിരത്തി 2024 ഓഗസ്റ്റില് പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ച് സനൂപ്

0: പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: കല്ലത്ത് മണിയുടെ മോൻ, നമ്മുടെ വീടും പോൾട്ടറിന്റെ പഴയ ഗുസ്തി ക്ലബ് ഒക്കെ ഇപ്പൊ അവന്റെ സ്പോട്ടാണ്.
2: ഉള്ളപ്പോ ഓളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ക്ലബ് കബൂറാക്കി വെച്ചേക്കണേനു.
0: ചെറുപ്പക്കാരുടെ കഥയെന്നതിലുപരി മാണി എന്നും വാൾട്ടർ എന്നും പേരുള്ള രണ്ട് ഗുസ്തിക്കാർ ഉൾപ്പെടുന്ന തലമുറയുടെ പോരാട്ട വീര്യം ചത്താപ്പച്ച ചർച്ച ചെയ്യുന്നുണ്ട്. ഗുസ്തിയുടെ ആവേശം പുതുതലമുറയെ എങ്ങനെ ആവേശം കൊള്ളിക്കുന്നുവെന്നും ചിത്രം പറയുന്നുണ്ട് കേട്ടോ. സാവിയോ, ലോബോ, ലിറ്റിൽ എന്നിവർ ആരംഭിക്കുന്ന കോസ്റ്റ്യൂം ഗുസ്തി ടീമിലേക്ക് സാവിയോയുടെ സഹോദരനായ വെച്ചി ലോബോ കൂടി എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കോസ്റ്റ്യൂം ഗുസ്തി എന്ന വിനോദം ഇവരുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുവെന്നും റെസ്ലിംഗിനെ തികച്ചും സാധാരണക്കാരായ ഒരു പറ്റം ചെറുപ്പക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നുമാണ് ഈ ഒരു ചിത്രം സംസാരിക്കുന്നത്.
3: ഇതാ വരുന്നു ഘടോത്കചന്മാരെ വെല്ലുന്ന ഘടാഗരിയന്മാർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ

0: യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട് കൊല്ലം
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
2: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഇല്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അംഗനവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അംഗനവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
1: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്തുനിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 1,13,720 രൂപയും ഗ്രാമിന് 14,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: കോസ്റ്റ്യം ഗുസ്തിയുടെയും ആഴത്തിലുള്ള സൗഹൃദത്തിന്റെയും കഥ പറയുന്ന ആക്ഷൻ എന്റർടൈനർ ഛത്താപക്ഷിയാണ് ഇന്നത്തെ ക്ലാബോർഡ്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബോർഡ് വിത്ത് ആർജി ഏലിക്കുട്ടി.
6: വരി വരിയായി നിരന്നു വന്ന ജനത്തിരക്കിന് ദൃതംഗ പുളകിണരാക്കാൻ നിങ്ങളെ എല്ലാവരെയും അമ്പരപ്പിന്റെ ഉല്ലാസ യാത്രയ്ക്ക് അയക്കാൻ കടോൽ കടന്മാരെ വെല്ലുന്ന കടാകല്യൻ പവർ ഹൗസിന്റെ പവർമാൻ കടലോള ശക്തി ആവാഹിച്ച ആമൂർത്തിക്ക് ഇപ്പൊ പേര് കടൽ കമ്പൻ
7: ബോട്ടിന്റെ പേര്.

0: അർജുന അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൗക്കത്ത്, വിശാഖ് നായർ എന്നിവരാണ് ഈ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നേരത്തെയും ഞാൻ പറഞ്ഞല്ലോ. ഈ നാല് കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് തുടക്കത്തിൽ തന്നെ ഈ ഒരു ചിത്രം കാണിച്ചു തരുന്നുണ്ട്. കൂടുതലെ നെഗറ്റീവ് പരിവേഷമുള്ളത് വിശാഖ് നായർ അവതരിപ്പിച്ച ചെറിയാൻ എന്ന കഥാപാത്രമാണ്. അസൂയയും പകയും എല്ലാം നിറഞ്ഞ കഥാപാത്രത്തെ വിശാഖ് ഭംഗിയായിട്ട് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആനന്ദത്തിലെ കുപ്പിയിൽ തുടങ്ങി ഓഫീസറിലെ വില്ലൻ വേഷത്തിലൂടെ ചത്താപ്പച്ചയിലെ ചെറിയാനിൽ എത്തി നിൽക്കുന്ന വിശാഖ് നായരുടെ അഭിനയ മികവ് കയ്യടി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്.
1: നമ്മളിവിടെ കട്ടക്കാരല്ലേ അല്ലേ, ഒന്ന് പിടിച്ചാലാ. നീ പൊളിക്കും ആ ചത്ത പച്ച അല്ലേ. വാട്ട് എ കോണേഷ് മാൻ, പുള്ളി ചത്താശാനെ. ഓ പിന്നെ സവി, ഇങ്ങനെ പോയാലുണ്ടല്ല, താമസമില്ലാണ്ട് പരിപാടി ആൾക്കാർക്ക് ബോറടി ആവട്ടാ.
2: എന്ത് ബോറടി
1: സാവേ?
0: സാധാരണ സംഘടന രംഗങ്ങൾക്ക് പകരം അല്പം അതിശയോക്തി കലർന്ന തിയേറ്ററിക്കൽ ഗുസ്തിയാണ് ചത്താപക്ഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് പ്രധാന അഭിനേതാക്കളെല്ലാം 3 മാസത്തെ കഠിനമായിട്ടുള്ള പരിശീലനം നേടിയിരുന്നതാണ് കേട്ടോ പറയുന്നത്. ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ഗുസ്തി ശൈലികൾ, പരിക്കുകൾ ഒഴിവാക്കാനുള്ള പ്രത്യേക വ്യായാമങ്ങൾ, ജമ്പുകൾക്കും ഫ്ലിപ്പുകൾക്കുമുള്ള പരിശീലനങ്ങൾ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ കലേ കിങ്സ്റ്റന്റെ നേതൃത്വത്തിൽ സ്റ്റണ്ടുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഡൈവിംഗ് റോൾ എന്ന മൂവ്മെന്റ് പഠിക്കാനായിരുന്നു തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന റോഷൻ മാത്യു ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഠിനമായിട്ടുള്ള പരിശീലനങ്ങളും ഗുസ്തി രംഗങ്ങളും കാരണം തങ്ങളുടെ കരിയറിലെ തന്നെ ശാരീരികമായിട്ട് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രങ്ങളിൽ ഒന്നായാണ് റോഷനും അർജുൻ അശോകനും ഈ സിനിമയെ വിലയിരുത്തിയിരിക്കുന്നത്.
2: ഞങ്ങൾക്ക് ഒഴിയാൻ പറ്റില്ല ട്ടാ, പിന്നെ പൊളിക്കാനൊക്കെ ആണ് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലേ.
3: ഈ ഫാൻസി ഡ്രസ്സിന് വേണ്ടി തടി കടക്കണ
2: ചേട്ടാ തന്നെ ഞങ്ങളും പറഞ്ഞു ഒഴിയാൻ പറ്റില്ല.
3: നീയൊക്കെ അടുത്താഴ്ച കൊണ്ട് മാറി തന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ

മുകളിൽ നിൽക്കുന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണവും ആക്ഷൻ തന്നെയാണ് കേട്ടോ. ഹൈ എനർജി ലെവലിലുള്ള ആക്ഷൻ കൊണ്ട് കഥയിലെ പാളിച്ചകളെ മറികടക്കാനായിട്ട് അദ്വൈത് നായർ ശ്രമിച്ചിട്ടുണ്ട്. WWE പ്രതാപകാലത്തെ ആവേശം പകരാനായിട്ടുള്ള ശ്രമമാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു നൊസ്റ്റാൾജിയ ഉള്ളിലുള്ളവർക്ക് ചത്താപ്പച്ച ഒരു ഞെട്ടിക്കൽ ബിരിയാണി ആണെന്ന് തന്നെ നമുക്ക് പറയാം. 2025 June 11 ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 3 ഷെഡ്യൂളുകളിലായിട്ടാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായിട്ട് 36 ദിവസത്തോളം നീണ്ടു നിന്നതായിരുന്നു ഇതിലെ ആദ്യ ഷെഡ്യൂൾ. സിനിമയുടെ ഹൈലൈറ്റ് ആയ പ്രധാന ഗുസ്തിരംഗങ്ങൾ ഉൾപ്പെട്ട ബാക്കി 2 ഷെഡ്യൂളുകൾ പ്രത്യേക സെറ്റുകളിലും ഇൻഡോർ ലൊക്കേഷനുകളിലുമാണ് ചിത്രീകരിച്ചത്.

ആക്ഷനും ഡ്രാമയും സൗഹൃദവും കൂത്തിണക്കി കോസ്റ്റ്യൂം ഗുസ്തിയുടെ കഥ പറയുന്ന ശതാപക്ഷിയാണ് ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി. ഈ ഒരു സിനിമയുടെ സാങ്കേതിക വശം വളരെ മികച്ചതായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് മികച്ച രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്ത ദൃശ്യങ്ങളുടെ ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുന്നതിൽ എഡിറ്റിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്റർവെല്ലിന് മുമ്പുള്ള സംഘടന രംഗങ്ങളിൽ ഓരോ കഥാപാത്രങ്ങളുടെയും പ്രത്യേകമായ സിഗ്നേച്ചർ മൂവ്മെന്റുകൾ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗംഭീരമായ മുഹൂർത്തങ്ങൾക്ക് തൊട്ടു മുൻപ് നൽകിയിട്ടുള്ള നിശബ്ദതകളിലൂടെയുള്ള ഈ രംഗങ്ങൾക്കെല്ലാം കൃത്യമായൊരു താളം കൊണ്ടുവരാനായിട്ട് എഡിറ്റർ പ്രവീൺ പ്രഭാകറിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരെ ആ ഒരു ഗുസ്തി റിംഗിനുള്ളിൽ തന്നെ നിലനിർത്തുന്നതിലും ആവേശകരമായിട്ടുള്ള എനർജി തോന്നിപ്പിക്കുന്നതിലും മികച്ച സൗണ്ട് ഡിസൈനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.

0: അല്ലെ ഒളിപ്പിച്ച
1: വിചാരിക്കണ പോലെയല്ലോ. മനപ്പൂർവ്വം അറിഞ്ഞില്ല പോ.
2: കൂടെ അറിഞ്ഞിട്ടായിരുന്നല്ലോ.
3: അതുപോലെ തന്നെ പ്രശസ്ത സംഗീത സംവിധായക കൂട്ടുകെട്ടായ ശങ്കർ ഹെസാൻ ലോയ് മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ചത്താപ്പച്ച. വിനയ് ശശികുമാറാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. മുജീബ് മജീദാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിലെ ടൈറ്റിൽ ട്രാക്ക് സിനിമയുടെ മൂഡിന് അനുയോജ്യമായിട്ട് ഒരു മികച്ച എനർജി പ്രേക്ഷകരിലേക്ക് നൽകുന്നുണ്ട്. മലയാള സിനിമയിലെ തന്നെ ആദ്യമായിട്ട് സിനിമയോടനുബന്ധിച്ച് ടോപ്സ് കമ്പനിയുമായി സഹകരിച്ച് ട്രേഡിംഗ് കാർഡ് കളക്ടബിളുകൾ അണിയറ പ്രവർത്തകരെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ ചിത്രത്തെ ആസ്പദമാക്കിയിട്ട് ചത്താപ്പച്ച ക്ലാഷ് എന്ന പേരിൽ ഒരു വീഡിയോ ഗെയിമും iOS ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ അണിയറ പ്രവർത്തകര് ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു.
4: ബോയ്സ്,

പോപ്കോൺ എന്റർടൈനർ എന്ന അവകാശവാദവുമായിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കഥയൊന്നും നോക്കാതെ പോപ്കോണും കുറച്ച് നല്ല നാലിടി കണ്ടിരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ചത്താ പച്ച പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത് കേട്ടോ. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്നത് വാൾട്ടർ എന്ന കഥാപാത്രമായിരുന്നു. ഓരോ കഥാപാത്രത്തിനും അവരുടെ മനസ്സിൽ വാൾട്ടറിനെ കുറിച്ച് ഒരു ചിത്രമുണ്ട്. വാൾട്ടറെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാതെയോ ചിന്തിക്കാതെയോ ആ നാട്ടുകാരുടെ ഒരു ദിവസം പോലും കടന്നു പോകാറുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നാടിന്റെ രക്തത്തില് ഗുസ്തി എന്ന വികാരം കലരാനായിട്ട് ഇടയാക്കിയ വ്യക്തിയാണ് വാൾട്ടർ. വാൾട്ടറായിട്ട് ഈ ഒരു സിനിമയിലെ മമ്മൂട്ടി എത്തുമ്പോൾ അത് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസ് എലമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു.

0: ചുരുക്കത്തിലെ ചെറിയ ചില തിരക്കഥാ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ എല്ലാവരും തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു അടിപൊളി ആക്ഷൻ എന്റർടൈനർ ചിത്രം തന്നെയാണ് ചത്താപ്പച്ച. 90s WWE നൊസ്റ്റാൾജിയയും മികച്ച മൂവി എക്സ്പീരിയൻസും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു സിനിമ കാണാം. മലയാളത്തിലെ മികച്ച ആക്ഷൻ എന്റർടൈനർ ചത്താപ്പച്ച എന്ന സിനിമയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒട്ടനവധി മറ്റ് മനോഹരമായിട്ടുള്ള സിനിമകളും ആ സിനിമയുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം ക്ലബ് ബോർഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജിയിലെക്കുട്ടി സൈനിങ് ഓഫ്.
1: വാടാ വാടാ.

0: Take a break.
1: Good evening, namaskaram and welcome to Take a Break with me, RJ Anamika. ഇന്നിക്ക് ഇന്റെ വിശേഷങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 1 പുതിയൊരു അടിപൊളി മാസം ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. ചൊവ്വാഴ്ച ദിവസത്തിന്റെ വൈകുന്നേര സമയത്താണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ എത്തി നിൽക്കുന്നത് അല്ലേ. ഒരു ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു സമയമാണ്. മാത്രമല്ല നമ്മൾ എല്ലാവരും ഓണത്തിന്റെ ആഘോഷത്തിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് പതുക്കെ മാറി വരുന്ന ഒരു ടൈം കൂടിയാണല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടി കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓണമൊക്കെ നമ്മളെ വിട്ടുപോകുന്ന സമയത്തും ഒരു ഓണ വിശേഷം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ആദ്യം തന്നെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓണക്കാലം എത്തുമ്പോൾ പൂക്കളവും പൂവിളിയും സദ്യയും ഓണക്കളികളും എല്ലാം മനസ്സിലേക്ക് വരുന്നതിനൊപ്പം തന്നെ കസവിന്റെ തിളക്കമുള്ള സാരിയും മുണ്ടും കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുമല്ലേ. ഓണപ്പുലരിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മലയാളിയുടെ വേഷത്തിൽ കസവിനൊരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ ഓണ വസ്ത്രങ്ങളിൽ കസവിന് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചത് എന്തുകൊണ്ടാണ് എന്നറിയാമോ. ഇത് വെറും ഒരു ഫാഷൻ മാത്രമല്ല, കേരളത്തിലെ ജീവിത ശൈലിയും പാരമ്പര്യവും നെയ്ത്തിന്റെ ചരിത്രവും ചേർന്നൊരു കഥയാണ് കസവിന് പറയാനായിട്ടുള്ളത്. അതെന്താണ് എന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്കിൽ കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളിൽ വെള്ള നിറത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ചൂടും ഈർപ്പവും കൂടുതലുള്ള കേരളത്തിലെ കാലാവസ്ഥയിൽ നമ്മുടെ ബോഡിക്ക് സുഖകരമായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾക്ക് വില സ്വീകാര്യതയാണ് എന്ന് തന്നെ പറയാട്ടോ. ഈ വെള്ള നിറം സൂര്യപ്രകാശം കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് ഈ വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ ആളുകൾക്ക് കൂടുതൽ പ്രിയങ്കരമാണ്. അങ്ങനെ വെള്ള വസ്ത്രം പിന്നീട് കേരളത്തിന്റെ ഒരു തനത് വേഷത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് സ്വർണ്ണ നിറത്തിലുള്ള കരകൂടി എത്തിയതോടുകൂടി ആ ഭംഗി ഡബിൾ ആയി എന്ന് പറയാം. ഇനി എന്താണ് കസവ് എന്ന് നോക്കുകയാണെങ്കിൽ, സാരിയുടെയോ മുണ്ടിന്റെയോ അരികിൽ കാണുന്ന തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഭാഗത്തെയാണ് നമ്മൾ പൊതുവെ കസവ് എന്ന് വിളിക്കാറുള്ളത്. പഴയ കാലത്ത് ഇത് യഥാർത്ഥ സ്വർണ്ണ നൂൽ ഉപയോഗിച്ചാണ് നെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്വർണം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിരുന്നത് കൊണ്ട് തന്നെ വസ്ത്രത്തിലെ സ്വർണ്ണ നിറത്തിലുള്ള കരയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാലം മാറിയ സമയത്ത് യഥാർത്ഥ സ്വർണ്ണ നൂലിന് പകരം സ്വർണ്ണ നിറമുള്ള മറ്റു നൂലുകളും മറ്റും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കസവും അതിന്റെ ഭംഗിയും മലയാളിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഓണ സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് കസവിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളിയുടെ ഏറ്റവും വലിയ സെലിബ്രേഷനിൽ ഒന്നാണല്ലേ. പുതിയ വസ്ത്രം ധരിക്കുക എന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൽ ഏറ്റവും ലളിതമായിട്ടും ഒരേ സമയം ആഘോഷത്തിന്റെ ഭംഗി മുഴുവൻ നൽകുന്ന വേഷം കൂടിയാണ് കസവ് വസ്ത്രങ്ങൾ. വെള്ള സാരിയിൽ ഒരു നേർത്ത സ്വർണ്ണക്കര, അത്രേ ആവശ്യമുള്ളൂ. വലിയ ഡിസൈനുകളോ നിറങ്ങളുടെ ബഹളമോ ഇല്ലാതെ തന്നെ ഒരു മലയാളത്വം മുഴുവൻ ആ വേഷത്തിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ടാണ് കസവ് സാരിയും കസവും മുണ്ടും ഓണത്തിന്റെ ഒരു സ്ഥിരം സാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കസവിന്റെ ഭംഗി ആ ഒരു ബ്യൂട്ടി പാരമ്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വെള്ളയും സ്വർണവും ചേർന്ന കോമ്പിനേഷൻ എപ്പോഴും എലഗന്റ് ആയിട്ട് തോന്നാറുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ട്രെൻഡുകൾ പലതും മാറിയിട്ടും കസവിന്റെ നിറക്കൂട്ടിന് പുതുമ അതുപോലെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ന് കസവിനൊപ്പം തന്നെ ഗോൾഡൻ ബ്ലൗസ്, പേസ്റ്റൽ ഷെയ്ഡുകൾ, നിറമുള്ള ബ്ലൗസുകൾ, ഡിസൈനർ ബ്ലൗസുകൾ എന്നിങ്ങനെ പരീക്ഷണങ്ങൾ ഏറെ വരുന്നുണ്ട്. എങ്കിലും വെള്ളസാരിയും സ്വർണക്കറിയും എന്ന ക്ലാസിക് കോമ്പിനേഷൻ ഓണത്തിന് മുന്നിൽ ഇന്നും ഒന്നാം സ്ഥാനത്താണ് എന്ന് തന്നെ പറയാട്ടോ. എന്തായാലും എല്ലാ ഓണക്കാലത്തും ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് കസവ് സാരിയും സ്വർണക്കരയുള്ള മുണ്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോ ടേക്ക് എ ബ്രേക്കിലൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൾ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
1: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ.
4: ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
1: അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്.
4: ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: വീട് റിനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
7: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
6: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
7: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ബിരിയാണിയുടെ മണം മൂക്കിലെത്തുകയോ ചൂടോടെ വിളമ്പിയിരിക്കുന്ന ബിരിയാണി കണ്ണിൽ പെടുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് വായില് വെള്ളമൂറുന്നു. വിശപ്പില്ലെങ്കിലും ഒരു പ്ലേറ്റ് കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നും അല്ലെ. ബിരിയാണി മാത്രമല്ല, ഇഷ്ടപ്പെട്ട ഏതൊരു ഭക്ഷണവും കാണുമ്പോൾ ഇതേ അനുഭവം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഭക്ഷണം നേരിട്ട് കാണണമെന്ന് പോലും ഇല്ല കേട്ടോ, അതിന്റെ ആ ഒരു മണമും കടിച്ചാൽ മതി. ചിലപ്പോൾ ഒരു ഭക്ഷണത്തിന്റെ ചിത്രം കണ്ടാലോ അതിനെ കുറിച്ച് ചിന്തിച്ചാലോ നമ്മുടെ വായില് വെള്ളമൂറും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ുള്ളത് ആർ ജെ അനാമിക. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് തലച്ചോറും നാഡീ വ്യവസ്ഥയും ദഹന വ്യവസ്ഥയും തമ്മിലുള്ള ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. ഭക്ഷണം വായിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബോഡി ഭക്ഷണം കഴിക്കാനായിട്ടും അത് ദഹിപ്പിക്കാനായിട്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഭക്ഷണം കാണുമ്പോൾ തന്നെ തലച്ചോറ് തയ്യാറെടുപ്പ് തുടങ്ങും എന്നർത്ഥം. നമ്മുടെ തലച്ചോറ് ചുറ്റുപാടുകളിൽ നിന്നുള്ള കാഴ്ച, ഗന്ധം, വോയിസ്, ഓർമ്മകൾ തുടങ്ങിയ ഡീറ്റെയിൽസ് നിരന്തരം സ്വീകരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുകയോ അതിന്റെ ഗന്ധം അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ തലച്ചോറിന് അത് ഭക്ഷണം ലഭിക്കാനായിട്ട് പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് നാഡീ വ്യവസ്ഥ നമ്മുടെ ബോഡിയോട് ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാകാനായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഉമ്മിനീർ ഉത്പാദനം വർദ്ധിക്കുന്നുണ്ട്. ദഹനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില പ്രവർത്തനങ്ങളും സജീവമാകും. ഇനി ഭക്ഷണം വായിലോ വയറ്റിലോ എത്തുന്നതിന് മുൻപായിട്ട് ഭക്ഷണത്തിന്റെ കാഴ്ച, മണം, രുചിയെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങിയ ഉത്തേജനങ്ങളോട് നമ്മുടെ ബോഡി പ്രതികരിക്കുന്ന ദഹന പ്രക്രിയയുടെ ആദ്യത്തെ ഘട്ടത്തെ സെഫാലിക് ഘട്ടം എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണം കാണുക മാത്രമല്ല ഇതിന് കാരണം കേട്ടോ, അതിന്റെ ഗന്ധം, രുചിയെ കുറിച്ചുള്ള ഓർമ്മ, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്നിവയും ഈ ഒരു പ്രതികരണത്തിന് കാരണമായേക്കാം. ഫോർ എക്സാമ്പിൾ, കുട്ടിക്കാലത്ത് അമ്മയോ മുത്തശ്ശിയോ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രത്യേക കറിയുടെ മണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വിശപ്പ് തോന്നാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ആ ഗന്ധം പഴയ ഓർമ്മകളുമായിട്ട് തലച്ചോറ് ഇങ്ങനെ കണക്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നത് കേട്ടോ. മാത്രമല്ല വായിൽ നിറയുന്ന ഉമ്മിനീര് ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ ഉമ്മിനീരുണ്ടല്ലോ, ഭക്ഷണത്തെ നനയ്ക്കുകയും മൃദുവാക്കുകയും ചെയ്യുന്നുണ്ട്. അതുവഴി ഭക്ഷണം ചവയ്ക്കാനായിട്ടും വിഴുങ്ങാനായിട്ടും കുറച്ചുകൂടി എളുപ്പമാണ്. ഭക്ഷണത്തിലെ ചില ഘടകങ്ങളുടെ ദഹനത്തിനും ഉമ്മിനീരിലുള്ള എൻസൈമുകൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി വിശപ്പില്ലെങ്കിലും ചില ആൾക്കാർക്ക് പെട്ടെന്ന് കൊതി ഉണ്ടാവാറുണ്ട്. ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. വായിലെ വെള്ളം ഊറാനായിട്ട് നമുക്ക് വിശപ്പ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. വയറ് നിറഞ്ഞിരിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുകയാണെങ്കിൽ അത് കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നാം. നമ്മുടെ ബോഡിക്ക് ഊർജ്ജം ആവശ്യമാകുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പിനൊപ്പം തന്നെ കാഴ്ച, മണം, ഓർമ്മ, വികാരം, ശീലം തുടങ്ങിയവയും ഭക്ഷണത്തോടുള്ള ഒരു ആഗ്രഹത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോഴും കണ്ടപ്പോൾ വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്നു എന്ന് പല ആൾക്കാരും പറയാറുള്ളത്. ഭക്ഷണത്തിന്റെ ഗന്ധത്തിന് നമ്മുടെ ഭക്ഷണത്തോടുള്ള ആഗ്രഹത്തെ ശക്തമായിട്ട് സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഒരു പ്രത്യേക ഭക്ഷണത്തിന്റെ മണം തലച്ചോറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രുചിയുടെയും അനുഭവങ്ങളുടെയും ഓർമ്മകൾ ഉണർത്താനായിട്ട് സാധിക്കും. കാരണം തലച്ചോറ് ആ ഒരു ഗന്ധത്തെ മുൻപത്തെ ഭക്ഷണ അനുഭവമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അതോടെ നമ്മുടെ ബോഡി ഭക്ഷണം ലഭിക്കാനിരിക്കുന്നത് പോലെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് വിപരീതമായിട്ട് മോശം ഭക്ഷണം കണ്ടാലോ? ഇവിടെയാണ് നമ്മുടെ ബോഡിയുടെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള സംവിധാനം ഉള്ളത്. രുചികരമായിട്ടുള്ള ഭക്ഷണം കാണുമ്പോൾ വായിലെ വെള്ളം ഊറാൻ സഹായിക്കുന്ന അതേ തലച്ചോർ ശരീര സംവിധാനമാണ് ചില സിറ്റുവേഷൻസിൽ അതിന്റെ വിപരീത പ്രതികരണത്തിനും കാരണമാകുന്നത്. ഈ ചീത്ത ഭക്ഷണം കാണുകയോ അതിന്റെ ദുർഗന്ധം അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്കാനം, ഛർദ്ദി തുടങ്ങിയ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ബിക്കോസ് നമ്മുടെ തലച്ചോറ് ഇത്തരം കാഴ്ചയും ഗന്ധത്തെയും മോശം സൂചനയായിട്ട് വ്യാഖ്യാനിച്ചേക്കാം. ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ബോഡിയുടെ സ്വാഭാവികമായിട്ടുള്ള സംരക്ഷണ സംവിധാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കൽ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതേ ഭക്ഷണത്തിന്റെ മണം പോലും പലതരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോ ഇഷ്ട ഭക്ഷണം കാണുന്ന സമയത്ത് നമ്മുടെ വായിലെ വെള്ളം ഊറുന്നത് എന്തുകൊണ്ടാണ്, ഇതിന് പിന്നിലുള്ള തലച്ചോറിന്റെ രസകരമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ ഇങ്ങനെ കേട്ടറിഞ്ഞത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
3: ലെക്സൻ ടാറ്റ, മേവറു, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു ട്രെയിൻ യാത്ര, ജനലരികിലിരുന്ന കാഴ്ചകൾ കണ്ട് ഓർമ്മകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് യാത്ര അല്പം ദൂരമുള്ളതാണെങ്കിൽ അതിന്റെ മനോഹാരിതയും കൂടും അല്ലെ. അത്തരത്തിൽ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരാഴ്ചയോളം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ട്രെയിനിൽ ചെലവഴിച്ചൊരു യാത്ര പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദീർഘദൂര ട്രെയിൻ യാത്രകളിലൊന്ന് വിശാലമായ വനങ്ങൾ, പ്രധാന നഗരങ്ങൾ, നദികൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയൊക്കെ കണ്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു യാത്രയാണ്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്നറിയപ്പെടുന്ന ഈ ട്രെയിൻ റൂട്ട് മോസ്കോയെ റഷ്യൻ ഫാർ ഈസ്റ്റിലെ വ്ളാഡിവോസ്റ്റോക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ റൂട്ടായിട്ട് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ അറിയപ്പെടുന്നുണ്ട്. ഈ റൂട്ട് 9,289 കിലോമീറ്റർ നീളുന്ന ഒന്നാണ് കേട്ടോ. രാജ്യത്തിന്റെ യൂറോപ്യൻ ഭാഗത്ത് നിന്ന് പസഫിക് തീരം വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. അപ്പോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ട്രെയിൻ റൂട്ടിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക. ഞാനീ പറഞ്ഞ റൂട്ടില് ട്രെയിനിൽ സഞ്ചരിക്കാനായിട്ട് ഏകദേശം 7 ദിവസം വരെ എടുക്കുന്ന ഒന്നാണ് കേട്ടോ. അതായത് ഇത്രയും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുടെ ഭൂരിഭാഗവും കടന്നു പോകാനായിട്ട് യാത്രക്കാർക്ക് ദിവസങ്ങളോളം ട്രെയിനിൽ തന്നെ ചിലവഴിക്കണം എന്നർത്ഥം. യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മാറുന്ന സമയമാണ് കേട്ടോ. ഈ ട്രെയിൻ റൂട്ട് 8 സമയ മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് യാത്രയുടെ ആരംഭത്തിനും അവസാനത്തിനും ഇടയിലുള്ള പ്രാദേശിക സമയത്തിലെ പ്രധാന വ്യത്യാസങ്ങൾ അനുഭവിക്കാനായിട്ട് യാത്രക്കാരെ അനുവദിക്കുന്നുണ്ട്. മാത്രമല്ല റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ എന്ന് പറയുന്നത്. 1891 റഷ്യൻ സാമ്രാജ്യ കാലത്ത് പടിഞ്ഞാറൻ റഷ്യയും അതിന്റെ വിദൂര കിഴക്കൻ പ്രദേശങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് അധികാരികൾ ശ്രമിച്ച സമയത്താണ് ഈ ഒരു ട്രെയിൻ റൂട്ടിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1916 പ്രധാന പാത കംപ്ലീറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസിക് റൂട്ട് മോസ്കോയിൽ നിന്ന് ആരംഭിച്ച് വ്ളാഡിവോസ്റ്റോക്കിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ജേണിയാണ് കേട്ടോ. മാത്രമല്ല പ്രധാന നഗരങ്ങളിലൂടെ റെയിൽവേ കടന്നു പോകുന്നുണ്ട്. ഓരോ സ്റ്റോപ്പും റഷ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളുടെ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു യാത്ര കൂടിയാണ് കേട്ടോ. യൂറോപ്യൻ ഹൃദയഭൂമി മുതൽ സൈബീരിയയുടെ വിശാലമായ ഭൂപ്രകൃതി വരെ ഈ മനോഹര കാഴ്ചയുടെ ഭാഗങ്ങളാണ് എന്ന് തന്നെ പറയാം. മനോഹരമായുള്ള പ്രകൃതി ദൃശ്യങ്ങളും ഈ ഒരു യാത്രയിലൂടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. യാത്രക്കാർക്ക് ട്രെയിനിലിരുന്ന കാടുകള്, നദികൾ, തുറന്ന സമതലങ്ങൾ, സൈബീരിയൻ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയെല്ലാം കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ശുദ്ധജല തടാകമായിട്ടുള്ള ബൈക്കൽ തടാകത്തിന് സമീപത്ത് കൂടിയും ഈ റൂട്ട് കടന്നു പോകുന്നുണ്ട്. ഇത് വിനോദസഞ്ചാരികൾക്കിടയിലും ഈ യാത്രയെ കൂടുതൽ പോപ്പുലർ ആക്കുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നും ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ഒരു ബക്കറ്റ് ലിസ്റ്റ് യാത്രാ അനുഭവമായിട്ട് അറിയപ്പെടുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ട്രെയിൻ റൂട്ട്, 7 ദിവസത്തെ യാത്ര, 9,300 കിലോമീറ്റർ ദൂരമുള്ള ട്രെയിൻ ജേണിയെ കുറിച്ചാണ് നമ്മൾ ദാ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
8: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: രാത്രിയിൽ ഉറക്കത്തിനിടയിൽ എല്ലാവരും മനോഹരമോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ വിചിത്രമായിട്ടുള്ള പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് ആ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. ചില സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഓർത്തെടുക്കാൻ നോക്കിയാലും എന്തൊക്കെയോ അവ്യക്തമായ ചിത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ തലച്ചോറിൽ ഹിപ്പോകാമ്പസ് എന്നൊരു ചെറിയ ഭാഗമുണ്ട്. അതിനെ തലച്ചോറിന്റെ മെമ്മറി കാർഡ് എന്ന് വിളിക്കാട്ടോ. അത് ഹ്രസ്വകാല ഓർമ്മകളെ ദീർഘകാല ഓർമ്മകളാക്കി മാറ്റുന്നുണ്ട്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഹിപ്പോകാമ്പസും കംപ്ലീറ്റ് ആയിട്ടും ഉറങ്ങുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ സ്വപ്നം കാണുന്ന സമയത്ത് അയാളുടെ തലച്ചോറിന് അത് മെമ്മറി കാർഡിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. ഹിപ്പോകാമ്പസ് ഉണരുമ്പോഴേക്കും സ്വപ്നവും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ആൻഡ് കാര്യങ്ങൾ ഓർമ്മിക്കാനായിട്ട് തലച്ചോറിന് നോറെപ്പിനെഫ്രിൻ എന്ന പ്രത്യേക കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആവശ്യമാണ്. ഒരാൾ മിക്കപ്പോഴും സ്വപ്നം കാണുന്നത് ഗാഢനിദ്രയിലായിരിക്കുമ്പോഴാണ്. ഈ സമയത്ത് നമ്മുടെ ബോഡിയിലെ ഈ രാസവസ്തുവിന്റെ അളവ് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ രാസവസ്തു ഇല്ലാതെ തലച്ചോറിന് സ്വപ്നങ്ങളെ ഓർമ്മകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് കഴിയില്ല കേട്ടോ. സ്വപ്നങ്ങൾ മറന്നു പോകുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അനുഗ്രഹമാണെന്നാണ് സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത്. മാത്രമല്ല എല്ലാ രാത്രിയിലും കാണുന്ന ഓരോ സ്വപ്നവും ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിത ഓർമ്മകളും സ്വപ്നങ്ങളുടെ സാങ്കല്പിക ലോകവും തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് നമ്മുടെ തലച്ചോറിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സങ്കീർണതയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനായിട്ട് തലച്ചോറ് സ്വപ്നങ്ങളെ ഉടനടി മായ്ക്കുന്നുണ്ട്. ഇനി രാവിലെ ഉണർന്നതിനു ശേഷവും ചില സ്വപ്നങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടല്ലേ, അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ കാരണം ഇതാണ്. ഒരു സ്വപ്നത്തിന്റെ മധ്യത്തിൽ വെച്ച് ഒരാൾ പെട്ടെന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹിപ്പോകാമ്പസ് ഉടനടി സജീവമാകും. സ്വപ്നത്തിന്റെ അവസാന ഭാഗം അയാളുടെ ഓർമ്മയിൽ രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് ഈ പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വൈകാരികമോ ആയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെ തലച്ചോറിൽ തീവ്രമായിട്ടുള്ള ഒരു പ്രവർത്തനം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണർന്നതിനു ശേഷം ചില സ്വപ്നങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നത്. അപ്പൊ എന്തായാലും രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് മറന്നു പോകുന്നതിന്റെ റീസൺ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജി മാർട്ട് ലക്ക
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ പല്ലിയുടെ വാല് അതിന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട ശേഷം കുറച്ചു സമയം അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ. ബോഡിയിൽ നിന്ന് വേർപെട്ട ശേഷവും വാൽ എങ്ങനെയാണ് അനങ്ങുന്നത് എന്ന ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പല്ലിയുടെ ബോഡിയിലെ ഒരു സവിശേഷ സംവിധാനമാണ് ഇതിന് കാരണം. പൂച്ചയോ പക്ഷിയോ മനുഷ്യനോ ആരെങ്കിലും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള തന്ത്രമായിട്ട് പല്ലികൾക്ക് സ്വന്തം വാല് ബോഡിയിൽ നിന്ന് വേർപെടുത്താനായിട്ട് കഴിയും. ഈ കഴിവിനെ നമ്മൾ ഓട്ടോടോമി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പല്ലിയുടെ ബോഡിയിൽ നിന്ന് വാൽ എവിടെയെങ്കിലും ക്രമരഹിതമായിട്ട് മുറിഞ്ഞു പോകുന്ന ഒന്നല്ല. വാല് വേർപെടാനായിട്ട് സഹായിക്കുന്ന പ്രത്യേക ഘടനകൾ പല്ലികളുടെ വാലിലുണ്ട് കേട്ടോ. അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ വാല് വേർപെടുത്താനായിട്ടും വേഗത്തിൽ രക്ഷപ്പെടാനായിട്ടും പല്ലിക്ക് കഴിയും. ഇനി വാല് മുറിഞ്ഞിട്ടും എങ്ങനെയാണ് അനങ്ങുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. അതായത് വാല് ബോഡിയിൽ നിന്ന് വേർപെട്ടാലും അതിലെ ഞരമ്പുകളുടെയും പേശികളുടെയും ചില പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിക്കുന്ന ഒന്നല്ല. വാലിനുള്ളിലെ നാഡീകോശങ്ങൾക്ക് കുറച്ചു സമയം സ്വതന്ത്രമായിട്ട് വൈദ്യുത സിഗ്നലുകളെ സൃഷ്ടിക്കാനായിട്ടും പേശികളെ ഉത്തേജിപ്പിക്കാനായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബോഡിയിൽ നിന്ന് വേർപെട്ട വാല് കുറച്ചു സമയം ശക്തമായിട്ട് ചലിക്കുകയും എഴിയുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നത്. ബോഡിയിൽ നിന്നുള്ള നാഡീ നിയന്ത്രണവും ഊർജ വിതരണവും ഇല്ലാതാകുന്നതോടുകൂടി ഈ ചലനം ക്രമേണ നിലയ്ക്കുന്ന ഒന്നാണ്. അതായത് വേർപെട്ടതിനു ശേഷവും വാലിന് ജീവനുണ്ട് എന്നല്ല ഇതിനർത്ഥം. ബോഡിയിൽ നിന്ന് വേർപെട്ട ശേഷവും ചില നാഡീ പേശി പ്രവർത്തനങ്ങൾ കുറച്ചു സമയം തുടരുന്നതാണ് ചലനത്തിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ഇനി വാൽ ഉപേക്ഷിക്കുന്നതിലൂടെ പല്ലിക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരമാണ്. വേർപെട്ട വാല് ശക്തമായിട്ട് ചലിക്കുന്നത് ഉപദ്രവിക്കാൻ വരുന്ന ജീവിയുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. വേട്ടക്കാരൻ ആ ചലിക്കുന്ന വാലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ പല്ലിക്കോടി രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. വാല് നഷ്ടപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് ഇത്. ആൻഡ് നഷ്ടപ്പെട്ട വാല് പിന്നീട് ഭാഗികമായിട്ട് പല്ലികൾക്ക് വളരാറുണ്ട്. എന്നാൽ പുതിയതായിട്ട് വളരുന്ന വാല് പഴയതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പകർപ്പായിരിക്കണമെന്നില്ല. പുതിയ വാലിന്റെ ആകൃതി, നിറം, ഘടന എന്നിവയിൽ കുറച്ച് ഡിഫറൻസ് വന്നേക്കാം. ആദ്യ വാലിലെ എല്ലുകൾക്ക് പകരം പുനർവളർച്ചയിൽ വ്യത്യസ്തമായിട്ടുള്ള ഘടനകൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാല് വീണ്ടും വളരാനായിട്ട് പല്ലിയുടെ ശരീരത്തിലെ വലിയ തോതിലുള്ള ഊർജവും സമയവും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാല് നഷ്ടപ്പെടുന്നത് ഒരു ചെറിയ കാര്യമല്ല. എങ്കിലും അപകടം ഉണ്ടാകുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വാൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്നതാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു തന്ത്രം. ഈ ബോഡിയിൽ നിന്ന് വേർപെട്ട ശേഷവും പല്ലിയുടെ വാൽ അനങ്ങുന്നത് കാണുമ്പോൾ അത് വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണല്ലേ. എന്നാൽ അതിന് പിന്നിൽ പല്ലിയുടെ അതിജീവനത്തിനായിട്ട് രൂപപ്പെട്ട സങ്കീർണമായ ഒരു ജൈവ സംവിധാനമാണ്. അപകടം, വാൽ വേർപെടുത്തൽ, വേർപെട്ട വാലിന്റെ ചലനം, വേട്ടക്കാരന്റെ ശ്രദ്ധ തിരിക്കൽ, പല്ലിയുടെ രക്ഷപ്പെടൽ, അങ്ങനെ ജീവൻ നിലനിർത്താനായിട്ട് പ്രകൃതി ഒരുക്കിയിട്ടുള്ള അതിശയകരമായിട്ടുള്ള ഒരു തന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നേട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഭൂമി നിരവധി അത്ഭുതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലേ. കാലാവസ്ഥ, ജീവൻ, സമുദ്രങ്ങൾ, സസ്യങ്ങൾ എന്നിവയെല്ലാം ഭൂമിയുടെ ഭ്രമണത്തെ ആശ്രയിച്ചാണ് ഇരിക്കാറുള്ളത്. പെട്ടെന്നൊരു ദിവസം തന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കറക്കം നിന്നുപോയാലോ, എന്ത് സംഭവിക്കും എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതെല്ലാം നിലവിലെ മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗതയിലാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കറക്കം പെട്ടെന്ന് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലും സമുദ്രത്തിലും കരയിലുമെല്ലാം പ്രവർത്തിച്ചു വരുന്ന ജഡുത്വ നിയമം, അതായത് ദ ഏർത്ത്സ് ലോ ഓഫ് ഇനേർഷ്യ കാരണം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ വേഗതയിൽ അവയെല്ലാം മുന്നോട്ട് എറിയപ്പെടും. ഈ പെട്ടെന്നുള്ള ഇടവേളയിൽ സൂപ്പർസോണിക് കാറ്റുകൾ ഉണ്ടാകും. ഈ കാറ്റുകൾക്ക് വലിയ കെട്ടിടങ്ങളെ നിമിഷങ്ങൾക്കുള്ളില് നിലംപരിശാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ആളുകളും വാഹനങ്ങളും കൂറ്റും നിർമ്മിതികളും എല്ലാം വായുവിലേക്ക് പറന്നുപോയി നിലത്തേക്ക് എടുത്തെറിയപ്പെടും. വലിയ നാശം സംഭവിക്കുന്ന ഒന്നുകൂടിയാണ്. നിരന്തരമായിട്ടുള്ള ഭ്രമണം ഭൂമിയെ അല്പം പരന്ന ആകൃതിയിലാക്കിയിട്ടുണ്ട്. സമുദ്രജലം ഭൂമധ്യരേഖയ്ക്ക് സമീപം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഭ്രമണം നിലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുത്വാകർഷണ സന്തുലിതാവസ്ഥ തകരാറിലാകുന്ന ഒന്നാണ്. മാത്രമല്ല വെള്ളം മുഴുവൻ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്ക് വേഗത്തിൽ ഒഴുകാനായിട്ട് തുടങ്ങും. ഇത് പല ഭൂഖണ്ഡങ്ങളെയും തീരദേശ രാജ്യങ്ങളെയും വെള്ളത്തിനടിയിലാക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇത് കൂടാതെ സമുദ്രത്തിന്റെ ഈ ഒരു സ്ഥാന ചലനം മൂലം പുതിയ തടാകങ്ങള്, വിശാലമായിട്ടുള്ള മരുഭൂമികൾ, പുതിയ ജലാശയങ്ങൾ എന്നിവ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. ആന്റിയൊരു ഭ്രമണം നിലയ്ക്കുന്നത് പകലിന്റെയും രാത്രിയുടെയും 24 മണിക്കൂർ ചക്രം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പിന്നീട് വർഷത്തിൽ ഒരു പകലും ഒരു രാത്രിയും മാത്രമേ ഉണ്ടാകൂ. അതായത് 6 മാസത്തേക്ക് സൂര്യൻ പ്രകാശിക്കുകയും 6 മാസത്തേക്ക് പൂർണ്ണമായിട്ടുള്ള ഇരുട്ടിലാവുകയും ചെയ്യും. സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് അസഹനീയമായിട്ടുള്ള ചൂടും താപനിലയും അനുഭവപ്പെടും. അതേസമയം തന്നെ ഇരുണ്ട ഭാഗത്ത് അസ്ഥിമരവിപ്പിക്കുന്ന തണുപ്പും അനുഭവപ്പെടുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുമാത്രമല്ല കാറ്റിന്റെയും മഴയുടെയും സ്വാഭാവിക ചക്രം തടസ്സപ്പെടുന്നത് കടുത്ത വരൾച്ചയ്ക്കും കൊടുങ്കാറ്റിനും കാരണമാകുന്ന ഒന്നുകൂടിയാണ്. ഭൂമിയുടെ ജീവിത ചക്രം സൂര്യപ്രകാശത്തിന്റെ പതിവ് ചക്രത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. തുടർച്ചയായിട്ടുള്ള സൂര്യപ്രകാശവും മാസങ്ങളോളം തുടരുന്ന ഇരുട്ടും പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. അതോടൊപ്പം തന്നെ സസ്യജാലങ്ങളുടെ നഷ്ടം സസ്യബുക്കുകളെയും മാംസബുക്കുകളെയും ചക്രത്തെയും തടസ്സപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പക്ഷികളുടെയും മൃഗങ്ങളുടെയും പ്രജനനവും ദേശാടന രീതികളും ഇത് തടസ്സപ്പെടുത്തും. ഇത് ഭൂമിയിലെ മിക്ക ജീവജാലങ്ങളെയും പെട്ടെന്നുള്ള ഒരു വംശനാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഭൂമിയുടെ ഭ്രമണമാണ് അതിന്റെ ആന്തരിക ദ്രാവക കാമ്പിനെ സജീവമായിട്ട് നിലനിർത്തുന്നത്. ഇതൊരു സുരക്ഷിതമായിട്ടുള്ള കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുകയാണെങ്കിൽ ഈ സംരക്ഷിത കാന്തിക കവചം കംപ്ലീറ്റ് ആയിട്ടും നശിക്കാനായിട്ട് ഇടയാവുകയും ചെയ്യും. മാത്രമല്ല ഭൂമിയിലെ ആന്തരിക സന്തുലിതാവസ്ഥയിൽ തടസ്സം വിനാശകരമായിട്ടുള്ള ഭൂകമ്പങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിയിലെ വിള്ളലുകൾക്കും പല അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ്. നമുക്കറിയാം നമ്മുടെ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അത് നിന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത് കേട്ടോ. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ാക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ്
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: പച്ചിലകൾക്കിടയിൽ ഒരു ഓന്തിരിക്കുന്നത് നിങ്ങൾ കണ്ടുവെന്ന് കരുതുക. നോക്കിയിരിക്കുമ്പോ അതിന്റെ നിറം മാറും. കണ്ണടച്ച് തുറക്കും മുമ്പേ പച്ചയിൽ നിന്ന് തവിട്ടിലേക്കോ മഞ്ഞയിലേക്കോ മാറുന്ന ആ കാഴ്ച പലർക്കും അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയാണല്ലേ. ചുറ്റുപാടിനനുസരിച്ച് വേഷം മാറുന്ന പ്രകൃതിയുടെ സ്വന്തം മാന്ത്രികൻ എന്ന് വേണമെങ്കിൽ ഓന്തിനെ വിളിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഓന്തിന്റെ ഈ നിറം മാറ്റം വെറും ഒളിച്ചിരിക്കാനായിട്ടുള്ള തന്ത്രം മാത്രമല്ല, ഇതിന് പിന്നിൽ ബോഡിക്കുള്ളിൽ നടക്കുന്ന ഒരു അതിശയകരമായിട്ടുള്ള ശാസ്ത്രം കൂടിയുണ്ട്. അതെന്താണെന്ന് കേൾക്കാം. ആർ ജെ അനാമിക. ഓന്തിന്റെ തൊക്കിനടിയിലെ നിറം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന പ്രത്യേക കോശങ്ങൾ ഉണ്ട് കേട്ടോ. ഇവയെ നമ്മള് ക്രൊമാറ്റോഫോറുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്കൊപ്പം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇറിഡോഫോറുകൾ പോലുള്ള കോശങ്ങളും കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഈ കോശങ്ങളിലെ പിഗ്മെന്റുകളുടെയും പ്രകാശ പ്രതിഫലനത്തിന്റെയും മാറ്റങ്ങളാണ് ഓന്തിന്റെ ബോഡിയിൽ വ്യത്യസ്ത നിറങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ. ആൻഡ് ഓന്തുകൾ നിറം മാറുന്നത് പ്രധാനമായിട്ടും ശത്രുക്കളെ നിന്ന് ഒളിക്കാൻ വേണ്ടിയാണെന്ന ധാരണ കംപ്ലീറ്റ് ആയിട്ടും ശരിയല്ല. ചില സിറ്റുവേഷൻസിൽ ചുറ്റുപാടുമായിട്ട് ലയിക്കാനായിട്ട് നിറം സഹായിക്കുമെങ്കിലും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ബോഡിയിലെ താപനില കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഒരു നിറം മാറ്റൽ ഓന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഓന്തിനെ കാണുമ്പോൾ, ഭീഷണി നേരിടുമ്പോൾ, ഇണചേരുന്ന സമയത്ത് തുടങ്ങിയ സിറ്റുവേഷൻസിലും ബോഡിയിലുള്ള അല്ലെങ്കിൽ ബോഡിയുടെ നിറത്തിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിറം മാറുന്നത് ഓന്തിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഒരു സിഗ്നൽ കൂടിയാണെന്ന് പറയാട്ടോ. ഇനി എങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഓന്തിന്റെ ബോഡിയിലെ പ്രത്യേക കോശങ്ങൾക്കുള്ളിലെ പിഗ്മെന്റുകളുടെ വിതരണം മാറുന്ന സമയത്ത് നിറത്തിൽ മാറ്റം ഉണ്ടാകും. ചില ഓന്തുകളിൽ തൊക്കിനടിയിലെ നാനോ ക്രിസ്റ്റലുകളുടെ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന മാറ്റം പ്രകാശത്തിന്റെ പ്രതിഫലനം മാറ്റുകയും അതുവഴി വ്യത്യസ്ത നിറങ്ങൾ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഓന്ത് ബോഡിക്ക് മുകളിൽ പുതിയൊരു നിറം പൂശുന്നത് പോലെയല്ല നിറം മാറ്റുന്നത്. തൊക്കിനടിയിലെ സൂക്ഷ്മമായ ശാരീരിക മാറ്റങ്ങളാണ് ഈ ഒരു നിറ വ്യത്യാസത്തിന് പിന്നിലുള്ളത്. ഇനി എല്ലാ ഓന്തുകളും ഒരേപോലെ നിറം മാറുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാ ഓന്തുകൾക്കും ഒരേ രീതിയിൽ നിറം മാറ്റാനായിട്ടുള്ള ഒരു കഴിവില്ല. ചില ഇനങ്ങൾക്ക് വളരെ വേഗത്തിലും വ്യക്തമായിട്ടും നിറം മാറ്റാനായിട്ട് കഴിയും. ചില ഓന്തിന് പരിമിതമായിട്ടുള്ള നിറ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഓന്തുകളെ നിറം മാറ്റുന്നത് വെറും ഒളിക്കാനുള്ള പ്രകൃതിയുടെ തന്ത്രമല്ല, ബോഡിയിലെ പ്രത്യേക കോശങ്ങളും പ്രകാശത്തിന്റെ പ്രതിഫലനവും നാഡീവ്യവസ്ഥയും പരിസ്ഥിതിയോടുള്ള പ്രതികരണവും ചേർന്നുണ്ടാകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ജൈവ പ്രക്രിയയാണ് എന്ന് പറയാട്ടോ. ഈ ഓന്ത് നിറം മാറ്റുന്നത് പല ആൾക്കാരും വളരെ കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണല്ലേ. ഇതിനു പിന്നിലെ ശാസ്ത്രത്തെ കുറിച്ചാണ് ദാ നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത്. എന്നാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടി കുട്ടി വിശേഷങ്ങളും ഒരുപാട് ഒരുപാട് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും ഒരു പരക്കം പാച്ചിലാണ്. 22 വയസ്സിൽ ജോലി, 25 വിവാഹം, പിന്നെ വീട്, കാറ്, പ്രാരാബ്ധം, അങ്ങനെ ഈ സമൂഹം കലണ്ടറിൽ വരച്ചിട്ട സമയക്രമങ്ങൾക്ക് പിന്നാലെയാണ് നമ്മൾ ഓടുന്നത്. ഇതിൽ നിന്ന് അല്പം വൈകിപ്പോയാൽ തോറ്റുപോയി എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് വൈകി നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന കാര്യങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരു ജോലിയാകാം, ഒരു പ്രണയമാവാം, അല്ലെങ്കിൽ ഒരു സൗഹൃദമാവാം. പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ നമ്മൾ ക്ഷമയെ പരീക്ഷിച്ച് ഒടുവിൽ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്. കാരണം അപ്പോഴേക്കും ആ കാത്തിരിപ്പ് നമ്മെ കൂടുതൽ പാകപ്പെടുത്തിയിട്ടുണ്ടാവും. വൈകി വരുന്ന നിശാഗന്ധിയുടെ ഭംഗിയും സുഗന്ധവും കൂടുന്നത് പോലെയാണ് വൈകി വരുന്ന ചില സന്തോഷങ്ങൾ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: Ah, William.
1: Ah.
0: It's so beautiful.
1: He is very beautiful.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കൗമാരത്തിലോ യൗവനത്തിന്റെ തുടക്കത്തിലോ നമുക്ക് തോന്നുന്ന ചില പ്രണയങ്ങൾക്ക് ഒരുപാട് തിടുക്കമുണ്ട്. എന്നാൽ ലൈഫിൻ്റെ പക്വതയാർന്ന ഒരു ഘട്ടത്തിൽ നമ്മെ തേടിയെത്തുന്ന പ്രണയം വളരെ ശാന്തമാണ്. അവിടെ വലിയ വാഗ്ദാനങ്ങളോ ലോകം കീഴടക്കാനുള്ള ഓട്ടപ്പാച്ചിലുകളോ ഉണ്ടാകില്ല. പകരം നമ്മൾ കടന്നു വന്ന വഴികളിലെ മുറിവുകളെ മനസ്സിലാക്കാനും ഒന്നും മിണ്ടാതെ അരികിലിരിക്കാനും കഴിയുന്ന ഒരു കൂട്ടായിരിക്കും അത്. എന്തുവന്നാലും ഞാനുണ്ട് കൂടെയെന്ന് പറയുന്ന ആ ഒരു ഉറപ്പ് മതിയാകും നമുക്ക് മുന്നോട്ട് പോവാൻ. പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയുന്ന പോലെ തന്നെ അത് വരാൻ വൈകിയെന്ന് കരുതി അതിൻ്റെ മാധുര്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. ശരിക്കും നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ വൈകി വരുന്നതാണ് ചിലപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ബാല്യകാല സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും ആഘോഷമാക്കാറുണ്ട്. എന്നാൽ പഠനവും ജോലിയൊക്കെയായി ജീവിതം ഒരുപാട് മുന്നോട്ട് പോയതിനു ശേഷം നമ്മൾ കണ്ടെത്തുന്ന ചില സുഹൃത്തുക്കളില്ലേ, അവർ നമ്മുടെ കുട്ടിക്കാലം കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ ഇന്നത്തെ നമ്മളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവരായിരിക്കും അവർ. നമ്മുടെ ശരികളെയും തെറ്റുകളെയും മുൻവിധികളൊന്നുമില്ലാതെ കാണാൻ അവർക്ക് സാധിക്കും. ലൈഫിലെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താവും ചിലപ്പോൾ അവരൊരു താങ്ങായി വരുന്നത്. വർഷങ്ങളുടെ പഴക്കമില്ലെങ്കിലും ഒരുപാട് വൈകിയാണ് ലൈഫിലേക്ക് വന്നതെങ്കിലും അവർ പകർന്നു തരുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്, വൈകി വന്ന് ഹൃദയത്തിൽ ഒരിടം സ്വന്തമാക്കും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കൂടെ പഠിച്ചവരും കൂട്ടുകാരും ഒക്കെ വലിയ വലിയ നിലകളിലെത്തുമ്പോൾ നമ്മൾ മാത്രം എങ്ങും എത്തിയില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട്. ആ സമയത്തെ സങ്കടവും നിരാശയും ഒട്ടും ചെറുതല്ല. എന്നാൽ നിങ്ങളുടെ സമയം തീർന്നുവെന്ന് അതിനർത്ഥമില്ല. ചില വിജയങ്ങൾ നമ്മളേക്കെത്താൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ആ കാത്തിരിപ്പിൻ്റെ കാലത്ത് നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. തോൽവികളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ആരാണ് ശരിക്കും ഒപ്പമുള്ളതെന്നും മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒടുവിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലെത്തുമ്പോൾ ആ വിജയത്തിന് അതിമധുരമായിരിക്കും. കാരണം അവിടെ എളുപ്പവഴികൾ ഉണ്ടായിരുന്നില്ല. വൈകിയെത്തുന്ന ഓരോ വിജയവും നമ്മൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഒരുപക്ഷെ ചിലരെ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിലാവും. ഈഗോ കാരണവും ദേഷ്യം കാരണവുമൊക്കെ അകറ്റി നിർത്തിയവരുണ്ടാവും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അന്ന് തെറ്റുപറ്റിയത് നമുക്കാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകാറില്ല. ആ തിരിച്ചറിവുകൾ വരാൻ വൈകിയാലും അതൊരു വലിയ ആശ്വാസമാണ്. സ്വന്തം തെറ്റ് മനസ്സിലാക്കി വൈകിയാണെങ്കിലും ഒരു സോറി പറയുമ്പോൾ അവിടെ തകർന്നത് നമ്മുടെ അഹങ്കാരമാണ്. അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു സമാധാനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരം തിരിച്ചറിവുകൾ വൈകിയാലും ഇത് ലൈഫിനെ കൂടുതൽ അർത്ഥവത്താക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലരും ലൈഫിന്റെ പാതയും ജീവിച്ചു തീർക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഉത്തരവാദിത്തങ്ങൾക്കും ബാധ്യതകൾക്കും ഇടയിൽ സ്വന്തം ഇഷ്ടങ്ങൾ പലരും മറന്നുപോകും. എന്നാൽ 40-50 വയസ്സിന് ശേഷം പെട്ടെന്നൊരു ദിവസം പണ്ട് മാറ്റിവെച്ച ഒരു ഹോബിയോ ഇഷ്ടമോ നമ്മൾ പൊടിതട്ടിയെടുക്കും. അതൊരു പാട്ടാകാം, വരയാകാം, അല്ലെങ്കിൽ ചെറിയൊരു യാത്രയാകാം. അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ സന്തോഷം അന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മളെ തന്നെ നമ്മൾ തിരികെ കണ്ടെത്തുന്ന ആ നിമിഷമുണ്ടല്ലോ, അതിനേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ല. സ്വയം സ്നേഹിക്കാൻ തുടങ്ങാൻ ഒരിക്കലും വൈകിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം ഓരോ പുതിയ തുടക്കങ്ങളും. ശരിയല്ല, കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓരോരുത്തർക്കും അവരുടേതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത്, ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പുറകിലാണെന്ന തോന്നൽ നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് പ്രണയമായാലും ജോലിയായാലും സ്വപ്നങ്ങളായാലും അത് നിങ്ങളിലേക്ക് എത്താൻ അല്പം വൈകിയാൽ അതിനെ പഴിക്കരുത്. ആ കാത്തിരിപ്പിൻ്റെ കാലം നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുക. വൈകി വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനിത്രത്തോളം നെഞ്ചോട് ചേർക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സമയത്തെക്കുറിച്ചുള്ള ആകുലതകൾ എല്ലാം മാറ്റിവെച്ച് വളരെ സമാധാനത്തോടെ ഈ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.